सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനു. കൂടെ ഞാൻ ജച്ചു. ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണിന്ന്. പലരും കണ്ണു തുറന്നിട്ടില്ല, ചിലരൊക്കെ എഴുന്നേറ്റു, ചിലർക്കൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകും, ജോലികളുണ്ടാകും, പോകാനുണ്ടാകും. ഓരോരുത്തർക്കും ഓരോ സമയമാണല്ലോ. പക്ഷേ ആ സമയത്ത് നമ്മൾ എല്ലാ കാര്യവും ചെയ്യണം. ഇത്തിരി കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കഴിയട്ടെ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നിന്ന് പോയാൽ അത് അവിടെ നിന്ന് പോകും. നമുക്ക് പലർക്കും ഒരു ശീലമുള്ളതാണ് ഇപ്പോൾ എല്ലാം അടിച്ചു എന്ന് വെക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കിടക്കാം എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് കിടക്കും. പക്ഷെ എന്താണ്ടാവെന്ന് വെച്ചാൽ പിന്നെ വരുന്ന ഒരു ഉറക്കം അത് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. അത് ഉറങ്ങുന്നതാണെങ്കിലും ഉണരുന്നതാണെങ്കിലും വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും ആ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു 3 കാര്യം ഞാൻ പറഞ്ഞുതരാം. ചെയ്യേണ്ട കാര്യമല്ല, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 3 കാര്യം മനസ്സിൽ ശരിക്കും അങ്ങോട്ട് വിചാരിക്കുക. ഈ 3 കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കണമെങ്കിൽ സ്റ്റേ ട്യൂൻഡ്.

രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അത് ബ്രെയിനിൽ നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതായിരിക്കും പിന്നീട് സംഭവിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. രാവിലെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ആ ഒരു കാര്യമാണ് ബ്രെയിനിൽ നന്നായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എഴുന്നേറ്റ ഉടനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനായിട്ട് പാടില്ല. പകരം ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ള ഒരു ലൈഫ് വേണം, ഒരു ബോഡി വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെയാണ് വിചാരിക്കേണ്ടത്, എനിക്ക് ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പോവാണ്, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ആരോഗ്യം വേണമെന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ബ്രെയിൻ നമുക്ക് തരും. നമ്മുടെ ആഹാര രീതികളാണെങ്കിലും, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആണെങ്കിലും, നമ്മുടെ വർക്കൗട്ട്സ് ആണെങ്കിലും, എന്താണെങ്കിലും നമുക്ക് അതിലേക്ക് ചെറിയൊരു താല്പര്യം, അല്ലെങ്കിൽ അതിലേക്കൊന്ന് നോക്കാനെങ്കിലും ബ്രെയിൻ നമ്മളോട് പറയും, ദാ അവിടെ അതുണ്ട്, അപ്പോൾ നമുക്ക് ഓക്കെ നമുക്കത് ചെയ്യാം എന്ന് കരുതുമല്ലോ. അപ്പം ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പിന്നെ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതുകൊണ്ടേ ഇരിക്കുക, ഇത് റേഡിയോ സുനു.

റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. രാവിലെ എഴുന്നേറ്റാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും. അതിൻ്റെ കൂടെ ആദ്യം തന്നെ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം മനസ്സിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ എന്താണോ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഉണർന്നാൽ നമ്മൾ ചിന്തിക്കുന്നത്, അതാണ് ആദ്യം നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആരോഗ്യം നമുക്കുണ്ടാവണമെന്ന് നമ്മൾ ചിന്തിക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടേണ്ട അവസരങ്ങൾ എനിക്കിന്ന് കിട്ടിയിരിക്കും, അല്ലെങ്കിൽ അതെന്നെ തേടി വരും എന്ന് നമ്മൾ മനസ്സിൽ അങ്ങനെ വിചാരിക്കാം. പലർക്കും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പലരും പറയുന്നത് എന്താണ്, എനിക്ക് ഒരു അവസരവും വരുന്നില്ല. മറ്റുള്ളവർക്കെല്ലാം അവസരങ്ങൾ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് അവസരങ്ങളൊന്നും വരുന്നില്ല എന്ന്. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, നമ്മൾ അങ്ങോട്ടൊന്നും നോക്കണില്ല, അതുകൊണ്ട് കാണുന്നില്ല. നമ്മളൊന്ന് നോക്കിയാലല്ലേ ഇതൊക്കെ കാണുള്ളൂ. ചിലപ്പോഴാരെങ്കിലും വിളിച്ച് കാണിച്ചു തരും, ദാ ഇവിടെ നിനക്കൊരു അവസരം ഇരിക്കുന്നുണ്ട്. അതൊന്നോ രണ്ടോ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് ആരും നമ്മളെ, നമ്മുടെ പുറകെ നടന്നിട്ട് ആരെങ്കിലും ഉണ്ട് നമ്മളെ അവസരങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്നു. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട അവസരങ്ങൾ നമ്മൾ തേടി പിടിക്കണം, അല്ലാതെ ചുമ്മാ കയ്യും കെട്ട് വീട്ടിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലൊന്നും അവസരങ്ങൾ വരില്ല. പലരും പറയും നമ്മുടെ അവസരങ്ങൾ നമ്മളെ തേടി വരും, അങ്ങനെയില്ല. അതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ അവസരങ്ങൾ നമ്മൾ തേടിയെടുക്കണം, തേടി പിടിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം, എനിക്ക് വേണ്ട അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയിരിക്കും എന്നാണ്. എനിവേ, കേട്ടുകൊണ്ടേയിരിക്കുക ഇത് റേഡിയോ സുനു.

എഴുന്നേറ്റൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഓരോരുത്തർക്കും ഓരോ ശീലമായിരിക്കും. കേൾക്കുന്നത് റേഡിയോ സുനോ, കൂടെ ഞാൻ ചച്ചു. ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട, നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. അത് പിന്നീട് നമ്മുടെ ലൈഫിൽ അതെങ്ങനെയെങ്കിലെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ് പറയുന്നത്. ഇത് സയന്റിഫിക് ആയിട്ട് പറയുന്ന കാര്യമാട്ടോ. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നുള്ളൊരു കാര്യമാണ്. പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അവസരങ്ങൾ തേടിയെടുക്കാൻ, നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന നമ്മൾ ശുഭാപ്തി വിശ്വാസം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അർഹതപ്പെട്ട ആഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കും. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ചിലതെല്ലാം മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാകും. അതൊന്നും നമ്മൾ നേടേണ്ട ആവശ്യമൊന്നുമില്ല. പകരം നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തതാണെങ്കിൽ, അത് നമ്മൾ നേടിയെടുക്കുന്നതിനെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിന് ആരോഗ്യം വേണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 7-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. ഈ ഒരു ദിവസത്തിൻ്റെ പേര് എന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ മലയാളത്തിൻ്റെ മഹാത്ഭുതമായ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി, ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വിഷസും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് മെസ്സേജിലൂടെ പറയാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ എത്തിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നോക്കുവാണെങ്കിൽ, നമ്മൾ ഓരോ ദിവസവും മെച്ചപ്പെടണം, അല്ലെങ്കിൽ 1% ഇന്നലത്തേക്കാൾ നമ്മൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പലപ്പോഴും വായിച്ചും കേട്ടും ഒക്കെ അറിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകണം എന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാ ദിവസവും ഓരോ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമുക്കൊരു ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ അവെയറായിരിക്കണം. നമുക്ക് ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് എഴുതാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എഴുതുകയും ഒക്കെ തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ജേണലിംഗ് എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ എല്ലാ ദിവസവും ലക്ഷ്യങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയായിരിക്കണം നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓരോ ദിവസവും പ്രൊഡക്റ്റീവ് ആക്കുന്നതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റെങ്കിലും നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലേക്ക് എനിക്ക് പോകണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. കാര്യങ്ങളൊക്കെ മാക്സിമം മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യ സ്ട്രെസ്സോ അല്ലെങ്കിൽ അവസാന സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പരക്കം പാച്ചിലുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ അധികം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു തരത്തിൽ നമ്മളുടെ ദിവസം, നമ്മളുടെ ഒരു ഡേ നമ്മൾ ചിട്ടപ്പെടുത്തി പോവുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു വിജയത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ ചിട്ടപ്പെടുത്തിയ രീതിയിൽ തന്നെ ഓരോ ദിവസവും പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താനായിട്ട് അധികം താമസവും നമുക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളുടെ ദിവസത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി, അല്ലെങ്കിൽ മൈൻഡിൽ ഒരു ചെറിയൊരു പ്ലാൻ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എപ്പോഴും നമ്മുടെ ലൈഫിലേക്ക് നല്ലത് മാത്രമേ നൽകൂ എന്നുള്ള ആ ഒരു തോട്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്ക് ഓൾറെഡി ഇവിടെ ഗുഡ് മോർണിംഗ് മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിയർ വൺസിന് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസൊക്കെ പാസ് ചെയ്യാനായിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ 7-ന്റെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒന്ന് മെസ്സേജിൽ പറയാവുന്ന സമയമാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളെല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു അടിപൊളി പാട്ടിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഓക്കെ, അടിപൊളി പാട്ടിൽ വേണോ അതോ ഞാനൊരു സെക്കൻഡിൽ ഒരു അടിപൊളി പാട്ടാണ് മനസ്സിലേക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് എത്തിയത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു നമുക്ക് നേരെ മേഘം സിനിമയിലെ ഒരു പാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം മേഘം എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടുകളോടുകൂടിയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി. ദാസേട്ടൻ്റെ മനോഹരമായ ശബ്ദത്തിൽ മമ്മൂക്ക അഭിനയിച്ച മേഘം സിനിമയിലെ പാട്ടിലാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള ടൈം നമ്മൾ ഒരുമിച്ച് അണിക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

കൂടെ സിനിമയിലെ ഒരു കിടിലം പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഞാനിന്ന് ചോദ്യം കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് പോവുകയാണ്, നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്. ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസ് കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും അയക്കാം. കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് വരുന്നത് കേട്ടോ. ബ്രില്യന്റ് അക്കാഡമി സ്കൂൾ ബസ് സ്റ്റോറീസിൽ. അപ്പൊ ഇന്ന് ചോദിക്കാനായിട്ടുള്ള ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. കാരണം അങ്ങനെ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണല്ലോ, വളരെ സ്പെഷ്യൽ ആയ ഒരു ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തന്നെ റൈറ്റ് ആൻസർ അയക്കാവുന്നതാണ്. മമ്മൂക്കയ്ക്ക് എത്ര നാഷണൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്? മമ്മൂക്കയ്ക്ക് എത്ര നാഷണൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചു തരാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ പെട്ടെന്ന് വരേണ്ടത്. വേഗം തന്നെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. അക്കൂട്ടത്തിൽ ഞാൻ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് കൂടി പോവാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അങ്കിത് അർപ്പിത് അവരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. രവിശങ്കർജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അമാൻ ഷജീർ MES 2A എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. പ്രഭു മാടമ്പിക്കാട്ടിലിൻ്റെ മെസ്സേജ് ഉണ്ട്. ജിസൽ ആൻഡ് ജിയാൻ എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. നാസർജിയുടെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് നിസാ, നാസർ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ജീവിതം എന്ന് പറയുന്നത് പഴയ ദൂരദർശൻ പോലെയാണ്. ഇപ്പം ക്ലിയറാകും, ഇപ്പം ക്ലിയറാകും എന്ന് കരുതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചുകൊണ്ടേയിരിക്കും. ക്ലിയർ ആകുമ്പോഴേക്കും പ്രോഗ്രാം കഴിയുമോ അല്ലെങ്കിൽ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കണ്ടത്. പിന്നെ മുജീബ് ഖത്തറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ശ്യാംലാലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മമ്മൂക്കയ്ക്കുള്ള സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് മമ്മൂക്കയുടെ ആ ഒരു പുതിയ ഫോട്ടോ ഉണ്ടല്ലോ, ഒരു കിടിലൻ ഫോട്ടോ. അപ്പം ആ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളൊരു പോസ്റ്ററാണ് ഇവിടേക്ക് അയച്ചു തന്നിട്ടുള്ളത്. സുപ്രഭാതം നിസ്സോ, സുഖമല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ജീവിതം ഇങ്ങനെയാണ്, സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെ നമ്മളെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവിടെ പ്രായോഗികവും യാഥാർത്ഥ്യ ബോധത്തോടും കൂടിയതുമായ സമീപനമാണ് അഭികാമ്യം. നമ്മെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ തന്നെ ഒരിക്കൽ നമുക്ക് മുതൽക്കൂട്ടായിട്ട് മാറും. എല്ലാ പ്രവാസി സൗഹൃദങ്ങൾക്കും കുട്ടികൾക്കും മനോഹരമായൊരു ദിവസമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സുലൈമാൻ ബ്രില്യൻ്റ് സ്കൂളിൻ്റെ മെസ്സേജ്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞു ബിനോയ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ബിനോയ്. ഇഷാനിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സാവിയോ, ഇവാന, ഇസബൽ ഗുഡ് മോർണിംഗ്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. അരുൺ എസ്, 1000 പിറന്നാൾ ആശംസകൾ ഡിയർ മമുഖ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഒരു വീഡിയോ എന്നെനിക്കൊന്ന് ആ ഒരു അമ്മൂക്കയുടെ ആ ലേറ്റസ്റ്റ് ഫോട്ടോ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പേര് ഇന്ന് നമുക്ക് വിശ്വസം കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടൊരു സെറ്റ് ചെയ്തിട്ടൊരു ഒരു ഒരു ചെറിയൊരു വീഡിയോ പോലത്തെ സെറ്റപ്പൊക്കെ നമുക്ക് അരുണസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അമ്മൂക്കയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി പറയുന്നു. ലിജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇറ്റ്സാക്കിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു റേഡിയോ സുനോ ഫ്രം അഫ്ര, അഫ്രീൻ ആൻഡ് ഐസാം. അവരുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, ഇന്ന് എൻ്റെ ഭാര്യയുടെ പിറന്നാളാണ്. അൽ അദീന ഒമർ, ജീവിതത്തിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അവൾക്ക് നല്ലൊരു വിഷസ് കൊടുക്കാമോ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട വൈഫിന് നമ്മൾ അദീന അല്ലേ, അൽ അദീന ഒമറിന് നമ്മളുടെ എല്ലാവരുടെയും സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ.

0: ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമേഷ് എത്തിയിട്ടുണ്ട്. മിൽസിയുടെ റൈറ്റ് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ അവന്തിക്ക കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ഐഷ മഖ്ദൂം, ആദം ബിൻ അൻസബ്, ഐസഫ്സൽ, അവരെല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവരും റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. എം എസ്സിലാണ് പഠിക്കുന്നത് അവരെല്ലാവരും. ഗുഡ് മോർണിംഗ് അയാൻ ആൻഡ് അയേഷ, ബി പി എസ്സിൽ നിന്നാണ്. ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ ആണ് നിങ്ങളും അയച്ചിട്ടുള്ളത് കേട്ടോ. ടിനോൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന അഹമ്മദ് ഷരീഫാണ്, റൈറ്റ് ആയിട്ട് തന്നെ അമാൻ അബാൻ അവരുടെ മെസ്സേജാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടെ, മമ്മൂക്കയ്ക്ക് എത്ര നാഷണൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്? അതാണ് ഇന്നത്തെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ചോദ്യം.
1: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 90

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointments. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞ് 34 ആണ്. സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ ചെറിയ ചോദ്യത്തിലൂടെ നമ്മൾ പോകുന്ന സമയമാണിത്. സ്കൂൾ ബസ് സ്റ്റോറീസ് എന്ന കുട്ടികളുടെ കൂടെ മാത്രമല്ല വലിയ കുട്ടികളും ചെറിയ കുട്ടികളും ഒക്കെ തന്നെയായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്. അപ്പം ഞാൻ ഇനി ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരികയാണ്. റെജി വയനാടിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മോളുടെ അമാൽഡയുടെ ബർത്ത്ഡേയുടെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി ഗംഭീര സെലിബ്രേഷൻ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളി, എല്ലാവരും ഒരുങ്ങിയൊക്കെ നിൽക്കുന്ന ഫോട്ടോസും ഫോട്ടോയൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ഗംഭീരമായി എന്നുള്ള വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അൻസൽ ഹബീബാണ് റൈറ്റ് ആൻസർ അയക്കുന്നു. അടിപൊളി സ്റ്റീവൻ ആൻഡ് സേറ എത്തിയിട്ടുണ്ട്. അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അഥാലിയ സനീഷിൻ്റെ മെസ്സേജ് പൊതാർ പേൾ സ്കൂളിൽ നിന്നാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. ജസ്റ്റിൻ തോമസിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കൂടെ ഐസി സൂഹി. ഓക്കെ, അടിപൊളി പേരുകളാണല്ലോ രണ്ടുപേരുടെയും. ഓക്കെ, ഗുഡ് മോർണിംഗ് ഉമ്മു ആൻഡ് ഐമൻ, കൂടെ ഐസി ആൻഡ് സൂഹി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണോ ഈ പേരുകൾ വരുന്നത്? അതോ ഞാൻ അധികം ശ്രദ്ധിക്കാത്ത കൊണ്ടാണോ? അല്ല, നേരത്തെയും അയച്ചിട്ടുണ്ട് അല്ലേ. സുബിൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നാഷണൽ അവാർഡ്സ് ഇത്രയാണ് എന്ന് നമ്പറും പറയുന്നുണ്ട്. അയക്കുന്നത് സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ എല്ലാവരുമാണ്. എല്ലാവരും എം എസ് സിയിൽ പഠിക്കുന്നു. ഈഡൻ ജെയിംസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസറാണ് ഈഡൻ അയക്കുന്നത്. റഫീഖ് പന്തൽ, ഗുഡ് മോർണിംഗ് നിസ ഹാപ്പി ബർത്ത്ഡേ മമുക്ക എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്നേഹം മുഴുവൻ അറിയിച്ചിട്ടാണ് റഫീഖ് പന്തലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹാരൂൺ പാലങ്കാടിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഇത്രയാണെന്ന്, ഇത്ര അവാർഡുകളാണെന്ന് പറയുന്നു. കൂടെ ഇന്ന് സിസ്റ്ററുടെ ബർത്ത്ഡേ ആണ്, ആളെ ഒന്ന് വിഷ് ചെയ്യണം എന്ന് കൂടി ആഹിൽ ആരോൺ പറയുന്നുണ്ട്. സിസ്റ്ററുടെ പേര് എഴുതിയിട്ടില്ല. എനിവേ, വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ വിഷസ് നമ്മളും പറയുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട് അക്ഷര ജൗരി ഫാമിലി എന്നുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. എത്ര നാഷണൽ അവാർഡ് ആണെന്നുള്ളത്

റൈറ്റ് ആൻസർ വായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓൾവിൽ എവ്ലിൻ ഫ്രം റോസ് ഫാമിലി, അവരുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് റിയാസിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട് സിയാദിന്റെ അക്കൗണ്ടിൽ നിന്നും. അഫ്രീൻ ഫാത്തിമയുടെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ സിജോ വർഗീസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓൾ റേഡിയോ സ്നോ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹെബിന്റെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഡി കെ പറയുന്നത് ഒരു ചെറിയ ബ്രേക്ക് ആയിരുന്നു, ഓണം നാട്ടിൽ അടിച്ചു പൊളിച്ചു, പിന്നെ അല്ല, ഓ സൂപ്പർ, ഓക്കെ, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഡി കെ എന്റെ മെസ്സേജ് ഉള്ളത്. ബിനോജിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ടു ഓൾ ബൈ ശ്രിയ മയാസ ഫ്രം ഒലിവ് സ്കൂൾ, അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണെന്ന് പറയുന്നുണ്ട്. ബിനോജിന്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. മുഹമ്മദ് ആഷിഖിന്റെ മെസ്സേജ് കറക്റ്റാണ് അയക്കുന്നത്. ഫാത്തിമ ജൻസ ഐന മറിയം മുഹമ്മദ് എം എസ് എല്ലാണ് അവരെല്ലാവരും പഠിക്കുന്നത്. റൈറ്റ് ആൻസർ തന്നെയാണ് അവരയക്കുന്നത്. വോയിസ് നോട്ട് അയക്കുന്നുണ്ടല്ലേ, ഞാനത് കേൾക്കാം കേട്ടോ. ജിംഷാദിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിഹാൻ ഇവാന ആസ്ട്രിൻ വിശ്വജിത് തരുൺ, അവർ ബിർളയിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ലെജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ലെജനും ലക്ഷ്യവും ജോയിൻ ചെയ്യുന്നു. ഹൈസ കുട്ടിയുടെ ഹൈസ നസലിൻ്റെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിനുള്ള ഗുഡ് മോർണിംഗ് ഉണ്ട്. വിഷിംഗ് യു ഓൾ എ പ്ലസൻറ്റ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഐഷുക്കുട്ടി, ആസിയക്കുട്ടി, അമ്മക്കുട്ടി, അവരുടെ മൂന്ന് പേരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അടിപൊളി. ഹായ് ഗുഡ് മോർണിംഗ് നിസ, എൻ്റെ വൈഫ് അമ്പിളിയുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷയമാണ്. ഓ തീർച്ചയായിട്ടും വിഷയമല്ലോ. സജീഷ് ആൻ്റണിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അമ്പിളിക്ക് നമ്മളുടെ സ്നേഹത്തോടെയുള്ള സ്പെഷ്യൽ ആയൊരു ഹാപ്പി ബർത്ത്ഡേ, സ്പെഷ്യലി സജീഷിൻ്റെ വകയായിട്ടാണ് ആ സ്നേഹം നിറഞ്ഞ വിഷസ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് അബ്സി നഹിയാൻ പൊതാർ പേൾസ് സ്കൂളിൽ നിന്നാണ് അബ്സി നഹിയാൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണോ അബ്സിയുടെ പേര് വരുന്നത് എന്നൊരു സംശയം. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ മമ്മുക്ക. ഷാഫിയാണ് മെസ്സേജ് അയക്കുന്നത്. ലജ്ജാവതി പാട്ട് വെക്കാമോ, ഇതാരാണോ ചോദിച്ചത്? ഓക്കെ, നമ്മുടെ റീവ് റോബിൻ ആ ഒരു അക്കൗണ്ടിൽ നിന്നാണെന്ന് തോന്നുന്നു അല്ലേ. റീവ് ജനീലിയ ഡിയോൺ ആൻഡർലി, അവരുടെ മെസ്സേജാണ്. മമ്മൂട്ടി കെ ജി എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു മമ്മൂക്ക് അവർ അവാർഡുകൾ സ്വന്തമാക്കിയത് എന്ന് പറഞ്ഞിട്ട് ലൂക്ക് ഡൊണാൾഡ് ആ ഒരു വർഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അയച്ചിടുന്നുണ്ട്. അടിപൊളി. നെക്സ്റ്റ് റയാൻ ആൻഡ് അയാൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഞങ്ങളുടെ മമ്മൂക്കയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹത്തോടുകൂടി അവരുടെ മെസ്സേജ്. റയാൻ ആൻഡ് അയാൻ അവരുടെ മെസ്സേജ് ഉണ്ട്. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ആഷ്ലിൻ ആഷിഷ് പൊതാർ പേൾ സ്കൂളിൽ നിന്നാണ് ആഷ്ലിൻ ആൻഡ് ആഷിഷ് മെസ്സേജ് ചെയ്യുന്നത്. ശുഭദിനം നേരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് നവാസ് നാസ്കയാണ് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ് നോയൽ ലിയോൺ ഫ്രം ഭവൻ സ്കൂൾ. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് നൗഫൽ നൗഷാദ് ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഷമീറിൻ്റെ ഒരു മെസ്സേജ്, ഒക്കെ ഇത് ഇത് കൊതിപ്പിക്കൽ പരിപാടിയാണ് കേട്ടോ. നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത്. എന്താ ചെയ്യുക, ആഹാ കഴിക്കുക, സന്തോഷിക്കുക കേട്ടോ. ഓക്കെ, ഷമീറാണ് മെസ്സേജ് അയച്ചത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ ബൈ നൈക്ക ആൻഡ് നിയാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ്. അബിൻ തോമസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് നമ്മളും തിരിച്ചു പറയുന്നു. ബിനു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹെലൻ കുട്ടിയുടെ മെസ്സേജ് ഉണ്ട്. റൈറ്റ് ആയിട്ട് തന്നെ ഹെലൻ അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സുനിൽ കുമാറാണ് ഗുഡ് മോർണിംഗ്, മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയിലെ പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. വരും സമയങ്ങളിൽ നമ്മളത് തീർച്ചയായും പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് എ കെയുടെ അക്കൗണ്ടിൽ നിന്നും അടുത്തൊരു അഭയാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ് അഭയ്. മനോജിൻ്റെ മെസ്സേജ്, മനോഹരമായ ഈ പ്രഭാതത്തിലെ സൂര്യരശ്മികളെ പോലെ എല്ലാവർക്കും ഈ ദിവസം തേജസ് ഉള്ളതാവട്ടെ, ശുഭദിനം ആശംസിക്കുന്നു. ഗലീലിയോ ഇൻ്റർനാഷണൽ സ്കൂൾ മൊവായിദർ ഡിയോൺ ജോ മനോജ് ആൻഡ് ഡാൻ ജോ മനോജ്, സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഐറിൻ ഫാത്തിമ എം ഇ എസ് എൽ നിന്നാണ് ഐറിൻ ഫാത്തിമയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണല്ലേ, ആ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നി ഫസ്റ്റ് ടൈം ആകാനുള്ളൊരു സാധ്യത തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അബ്സീൻ അഹിയാൻ എന്ന് പറയുന്ന മോൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഫസ്റ്റ് ടൈം ആണോ മെസ്സേജ് അയക്കുന്നതെന്ന്. അപ്പം നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് ഒരു കുട്ടി കൂടി ഇതാ ജോയിൻ ചെയ്യുന്നു, അബ്സി നഹിയാൻ കേട്ടോ. സലീം, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖമാണോന്ന് ചോദിക്കുന്നു. സുഖം, അടിപൊളി. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. ഞങ്ങൾ അൽജസീര സ്കൂളിൽ പോകുന്ന ഇടവേളയിൽ കിടിലൻ മമ്മൂക്ക പാട്ട് പ്ലേ ചെയ്യണേ. ഓ തീർച്ചയായിട്ടും, അടുത്തൊരു കിടിലൻ മമ്മൂക്ക പാട്ട് തന്നെയാണ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിൽഫാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഓക്കെ ഓക്കെ ഓക്കെ. ഓ സന്തോഷമുള്ളൊരു വിശേഷമാണ് കേട്ടോ. നിൽഫാർ ഇങ്ങനെ പറയുന്നത്, ഗുഡ് മോർണിംഗ്, ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഹാവ് മൈ ന്യൂ ബോൺ ബേബി സിസ്റ്റർ നൂഹ നൗ. ഓക്കെ, നൗ ഐ എം ഓൺ മൈ വേ ടു സ്കൂൾ ബൈ
നിഫ്ഷ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് നിഫ്ഷ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെയും ഒരു സ്പെഷ്യൽ സ്നേഹം ആ ഫാമിലിക്ക് അറിയിക്കുന്നു കേട്ടോ. അഭിലാഷ് അശോകിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാധ്യ അഭിലാഷിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ആരാധ്യക്കുട്ടി ഗുഡ് മോർണിംഗ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഗുഡ് മോർണിംഗ് ദിനേശൻ പി ടി സൂര്യദർശ് ദിനേശ് ഗുഡ് മോർണിംഗ്. സെയ്റക്കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സെയ്റയ്ക്ക്, ഐ ലവ് റേഡിയോ സുനോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സെയ്റക്കുട്ടിക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. സുബോധ് പി എസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരു സോങ് മോൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. മോളുടെ പേര് കൊള്ളാലോ, സമീഹ, നല്ല പേര്. സമീഹ കുട്ടിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് കൊടുക്കാനായിട്ടാണ് സുബോധ് പി എസ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. സെബാസ്റ്റ്യൻ പോളിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഫ്രം ജൊഹാൻ ജോൺ പോൾ ജുവൽ ബിർള പബ്ലിക് സ്കൂൾ. ഇവരും ഫസ്റ്റ് ടൈമാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് കരുതുന്നു. അപ്പം ജൊഹാൻ ജോൺ പോൾ ജുവൽ ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു മമ്മൂക്ക സ്പെഷ്യൽ പാട്ടിലേക്കാണ് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ചോദ്യം എന്നിങ്ങനെയായിരുന്നു, എത്ര നാഷണൽ അവാർഡുകൾ മമ്മൂക്ക സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള ചോദ്യമായിരുന്നു. അതിൻ്റെ റൈറ്റ് ആൻസർ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ 4 നാഷണൽ അവാർഡുകളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൈവശം ഉള്ളത്, അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. മലയാളത്തിൻ്റെ എക്കാലത്തെയും മഹാഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്ന് പറയുന്ന ആ നടനും താരവും ഒക്കെ നമ്മളെ ഇങ്ങനെ നിരന്തരം വിസ്മയിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി, മലയാളത്തിൻ്റെ മഹാനടൻ, ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ മമ്മൂക്ക സോങ് തന്നെയാണ് വരുന്നത്, വലിയേട്ടൻ മൂവിയിലെ പാട്ട്.

0: happiness frequency. Now available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ഹായ്,
1: അസ്സലാമു
2: അലൈക്കും. ഞാൻ സജ്ലസലി. ലൈല മജ്നു.
3: You're listening to Morning Safari. Morning Safari. Morning Safari. Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: നമ്മൾ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. September 7 തിങ്കളാഴ്ച ദിവസമാണ്. കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഫൈസലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ചില ചിന്തകൾ നാം തന്നെ തിരുത്തി എഴുതണം. കാരണം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ വഴി നിശ്ചയിക്കേണ്ടത് നാം തന്നെയാണ്. ചിന്തകൾ ലക്ഷ്യങ്ങൾ മറക്കരുത്, പാതയിൽ ഇരുട്ട് വീഴരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഐറ അഷ്റഫ് ഭവൻസിൽ നിന്നാണ് അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. ബെൻസന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയൊക്കെ അടിപൊളിയായിട്ട് ആൾ എഴുതി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ലിപിന്റെ അക്കൗണ്ടിൽ നിന്നും, ലിബിൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും, ധ്യാൻ ആൻഡ് ധവ്നി, ഓക്കെ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ പേര്, ധ്യാൻ ആൻഡ് ധവ്നി ഫ്രം ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ ആമിന മോയിസ് ഹൈസിൻ, അവർ പറയുന്നത് അവർ ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ച് ലേറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജായിരുന്നു വന്നത്. ആമിന മോയിസ് ആൻഡ് ഹൈസിൻ അവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് ഫ്രം സ്വാസ്തിക ആൻഡ് രാംദേവ് അവരുടെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. നറ്റാഷ കുട്ടി മോർണിംഗ് മെസ്സേജ് പറയുന്നു. മണി മെഷിംഗൽ, ഗുഡ് മോർണിംഗ് നിസ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് എന്ന് പറയുന്നു. 4 നാഷണൽ അവാർഡ് സ്വന്തമാക്കിയ മലയാളികളുടെ മഹാനടൻ മമ്മൂക്കയ്ക്ക് ടീം ഫോക്കസ് മെഡിക്കൽസിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. മമ്മൂക്ക പടത്തിലെ നല്ലൊരു പാട്ടും കൂടി ഇടണേ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഞാനൊരു അടിപൊളി പാട്ടിലേക്ക് തന്നെ വരുന്നതായിരിക്കും. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിഹാബ്, സനിലേഷ്, ഷാസ്, നഹ, മിസാജ, അൻസ എല്ലാവരുടെയും ഒരു മോർണിംഗ് മെസ്സേജ് ആയിരുന്നു വന്നത്. ഗുഡ് സോങ്, നമ്മളുടെ പാട്ട് കേട്ടതിൻ്റെ സന്തോഷം നാസിർജി മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കും ഒരു ചെറിയ ചോദ്യത്തിലേക്കും ഒക്കെ തന്നെ എനിക്ക് വരാനായിട്ടുണ്ട്. സുപ്രഭാതം നിസ എന്ന് പറഞ്ഞിട്ട് അജിയുടെ മെസ്സേജ് ഉണ്ട്. അജി, നമ്മളിതിനെക്കുറിച്ചൊക്കെ മാറ്റിനി മാഷപ്പിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. മേള, മമ്മൂക്കയുടെ അടുത്ത പ്രോജക്റ്റിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് മേള എന്ന് പറയുന്ന പേരിനെയും കുറച്ച് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാറ്റിനി മാഷപ്പിൽ നമ്മളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് റംഷീദിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് റംഷീദ്. ലെഞ്ചുവിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലെഞ്ചു, എന്താ പാട്ട്, വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്, എന്ത് സുഖമാണ് ഈ നിലാവെന്നുള്ള പാട്ട് കേട്ടതിൻ്റെ സന്തോഷം ഒരുപാട് പേര് മെസ്സേജിൽ പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർഷദ്, അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും മെസ്സേജുകളിൽ നിന്നും ഇന്നത്തെ ചോദ്യത്തിലേക്കും ഇന്നത്തെ ബാക്കി വിശേഷങ്ങളിലേക്കും വരാനായിട്ടുണ്ട്. സബ ആൻഡ് റിസ്വാൻ ഫ്രം അൽക്കൂർ, അവരുടെ മെസ്സേജിലൂടെ എനിക്ക് ഇപ്പം വന്നിട്ടുണ്ട്. സബ ആൻഡ് റിസ്വാൻ ഫ്രം അൽക്കൂർ, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അവർക്കും നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഷഹബാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് വരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് തിരിച്ചു പറയുന്നു. രാജേഷ് കുമാർ, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. പ്രമോ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് നിസ. പ്രമോദാണ്. വെരി ഗുഡ് മോർണിംഗ് പ്രമോദ്. നെക്സ്റ്റ് മെസ്സേജ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ലിജോ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി വെരി എല്ലാവർക്കും നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റ്സിലേക്കും ഒക്കെ വരാനായിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു കുട്ടി ബ്രേക്കിലേക്ക്.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Spotify
0: and
1: Ghana.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: Radio Suno 9.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് റിഷാലിന്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് റിഷാലിനും പറയുന്നു. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട ഒരു പോസ്റ്റാണ് കേട്ടോ. ഈ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ചെറുപ്പത്തിലെ ചുമലിലേറ്റിയ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇങ്ങനെ പോകുന്നത്. അതായത് കുട്ടിക്കാലത്ത് തന്നെ പ്രായത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ചിലപ്പം ഏൽക്കേണ്ടി വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ കുട്ടികൾ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു ഏജിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യേണ്ടി വരും. വീടിന് വേണ്ടി ചിലപ്പം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുറിച്ചുകൂടി അതിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതിൽ പറയുന്ന ഒരു പേര് കൊടുത്തിട്ടുണ്ട്, എൽഡസ്റ്റ് ഡോട്ടർ സിൻഡ്രം എന്ന് പറയുന്ന ഒരു പേരാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് സ്വന്തം സന്തോഷങ്ങളെക്കാൾ ചിലപ്പോൾ കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് ഫാമിലീനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. താങ്ങാൻ കഴിയുന്നതിലും ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തലയിലേറ്റുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിന് പറയാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് നീ വലിയ കുട്ടിയാണ്, നിനക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ചിലപ്പം മൂത്ത കുട്ടികളെ ചിലപ്പം എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. നീ മുതിർന്ന അല്ലേ, താഴെയുള്ളവരെ നീ അല്ലേ നോക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഡയലോഗ് എപ്പോഴും നമ്മൾ ചിലപ്പോൾ മൂത്ത കുട്ടികൾ കൂടുതലും അത് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളാണ് ഇനിയിപ്പോൾ അവരെ നോക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ നീ മുതിർന്നതായതുകൊണ്ട് താഴെയുള്ളവരെ കൂടി നീ നോക്കേണ്ടതാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യം പലപ്പോഴും ചെറുപ്പ സമയത്ത് ചിലപ്പോൾ മൂത്ത കുട്ടികൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് മൂത്ത കുട്ടികളുടെ കൂടെ മോർണിംഗ് സവാരി ഒന്ന് സഞ്ചരിച്ചാലോ എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫാമിലിയിലെ മൂത്ത കുട്ടിയാണോ? ആണെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ചിലപ്പം ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന് ചിലപ്പം ഫാമിലീനെ ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങളായിരിക്കാം. ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്, ഓരോ ഫാമിലി അനുസരിച്ചും ഡിഫറൻസ് ഉണ്ട്. എങ്കിൽ പോലും മൂത്ത കുട്ടികൾക്കൊപ്പം ഇന്ന് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. മൂത്ത കുട്ടികളുടെ അവർ ചുമലിലേറ്റുന്ന ഉത്തരവാദിത്തങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം, 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ടും പറയാവുന്നതാണ്. ഇന്ന് മൂത്ത കുട്ടികൾക്കൊപ്പം, ഫാമിലിയിലെ മൂത്ത കുട്ടികൾക്കൊപ്പം മോർണിംഗ് സവാരി ഇങ്ങനെ മുന്നോട്ട് പോയാലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ചിലപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ മൂത്ത കുട്ടികൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകാം. ഫാമിലീനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴും അങ്ങനെ ചെയ്തു പോകുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മളെ കേട്ട് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? മൂത്ത കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തം ഏൽക്കലിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് വിളിക്കട്ടോ. ഞങ്ങൾ ഇളയ കുട്ടികൾ എന്ത് ചെയ്യും എന്ന് റംഷീദ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇളയ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പറയാം, മൂത്ത കുട്ടികൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അവരെങ്ങനെയാണ് നിങ്ങളെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും ചിലപ്പോൾ ഇളയ കുട്ടികൾക്ക് മൂത്ത കുട്ടികളോടൊരു ഒരു സ്നേഹം പറയാനായിട്ടുണ്ടാകും. അവർ തെളിച്ച വഴിയിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എന്തായാലും ഓരോരുത്തരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലീനെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇളയ കുട്ടികൾക്ക് ഒരു വഴികാട്ടിയായിട്ട് മുന്നോട്ട് പോയ ഒരുപാട് മൂത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇളയ കുട്ടികൾക്ക് മൂത്ത അവരോടുള്ള ആ ഒരു സ്നേഹം കൂടി പ്രകടിപ്പിക്കാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, ഈ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-9417 ആണ്. 444-9417 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. അല്ലെങ്കിൽ എനിക്ക് നല്ല തിരക്കിലൊക്കെ പോവാണെന്ന് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 ദാ ഫസ്റ്റ് ബോൺ കുട്ടികളുടെ എല്ലാവരുടെയും മെസ്സേജുകൾ, മൂത്ത കുട്ടികളുടെയൊക്കെ മെസ്സേജുകൾ വരുന്നുണ്ട്. ഷഹബാസ് പറയുന്നു, ഫസ്റ്റ് ബോൺ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഷഹബാസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. സോളി സണ്ണി, ഗുഡ് മോർണിംഗ് സോളി. അപ്പൊ എന്തായാലും മൂത്ത കുട്ടികൾക്ക് വിളിക്കാൻ പറ്റുന്ന സമയം 444-9174 ലേക്ക് ഇപ്പൊ തന്നെ.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
2: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ എക്സ്പ്രസ് കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
2: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: home. Chennai Beats.
8: Tamil. Head of the hour.
9: In the art of Podhumar Kulanda.

0: നൻബെൻഡ എന്ന സിനിമയിലെ പാട്ടായിരുന്നു അത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് സവാരി ഇന്ന് മൂത്ത കുട്ടികളുടെ ചില വിശേഷങ്ങളൊക്കെ ചോദിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മളുടെ കൂടെ നീന ജോയിൻ ചെയ്യുകയാണ്. നീന, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നീന വിശേഷങ്ങൾ?
1: നല്ല വിശേഷവും. ഇന്നലെ നാട്ടിലെത്തിയുള്ളൂ.
0: ഓഹ്, അതിന്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും അല്ലേ?
1: സത്യം. അപ്പോഴാണ് ഈ മൂത്ത കുട്ടികളിലെ ആ കേരകിനെ കുറിച്ചിട്ട് പറഞ്ഞുള്ള ഇത് കേട്ടത്.
0: ഓക്കെ, അപ്പൊ എന്താണ്, മൂത്ത കുട്ടിയാണോ ഫാമിലിയിലെ?
1: അല്ലല്ല, ഞാൻ ഇളയ കുട്ടിയാണ്. എന്റെ ചേട്ടനാണ് നിഖിൽ.
0: നിഖിൽ എന്നാണ്. എന്താണ് അപ്പൊ ചേട്ടനായിരുന്നോ വീടിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്? എന്താണ് ചേട്ടനെ കുറിച്ച് പറയാനുള്ളത്?
1: ചേട്ടനാണ് എന്ന് വെച്ചാല്, ചേട്ടൻ എനിക്ക് ഒരു സത്യം പറയാനുണ്ടല്ലോ, ഭയങ്കര ഡിപെൻഡൻസി ആയിരുന്നു. കാരണം അവരെല്ലാം ചെയ്തു തരും, ഒന്നും ഞാൻ പുറത്തു പോയി ചെയ്യണ്ട, എല്ലാം ചേട്ടൻ റെഡിയാക്കി തരും. പിന്നെ ചേട്ടനെ അത് കഴിഞ്ഞ് ബിടെക്കിന് പോയപ്പോഴാണ് സത്യം പറഞ്ഞാ ഞങ്ങള് വെച്ചത്. ഒരു എക്സാം റിസൾട്ട് പോലും ചേട്ടൻ നോക്കി പറയരു, ഞങ്ങളോട് പറയും നിങ്ങൾ പോണ്ട, ഞാൻ നോക്കിക്കോളാം പറയും. ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, നമ്മള് മൊത്തത്തില് ഡിപെൻഡന്റ് ആയി പോയി. ഡിപെൻഡന്റ് ആയിന്ന് പറയാൻ പറ്റില്ല, എന്നാലും പക്ഷെ ചേട്ടൻ തന്നെ അവിടെ തന്നെ വിളിക്കും, അവിടെ തന്നെ നോക്കും, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി.
0: ഇപ്പോഴോ? ഇപ്പൊ എങ്ങനെയാണ്?
1: ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങൾക്കും ചേട്ടൻ തന്നെ ലാസ്റ്റ് വേണമെന്നുള്ളതിലോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എത്തും ഞാൻ ഓട്ടോമാറ്റിക്കലി ചേട്ടന്റെ അടുത്തേക്ക്. ചേട്ടൻ പറഞ്ഞ, അതായത് ആളങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ല,
0: ലാസ്റ്റ് വേർഡാണ് ഫൈനൽ വേർഡ്.
1: അതെ, അതെങ്ങനെ പറഞ്ഞു, ആള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ലാസ്റ്റ് വേർഡാണ് എനിക്ക്. ശേഷം കഴിഞ്ഞ് ആ ഒരു ഹാങ് ഓവർ ഇന്നലെ ബൈ പറയുമ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു.
0: താങ്ക് യു, താങ്ക് യു, ബൈ ബൈ,
1: ബൈ ബൈ.
0: നീന, നീനയുടെ ചേട്ടനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ മൂത്ത സഹോദരന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ സഹോദരി സഹോദരൻ, അവർക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്നാലും മൂത്ത കുട്ടികളുടെ വിശേഷങ്ങൾ, അവര് ചുമലിലേറ്റുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം, അല്ലെങ്കിൽ അവരുടെ ഒരു കെയറിങ്, ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു വരികയാണ്. എൽഡസ്റ്റ് ഡോട്ടർ സിൻഡ്രം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ തന്നെ വിളിക്കാം. 444-4917 എന്ന നമ്പറിലേക്ക്, 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജിലൂടെ നിങ്ങളുടെ മറുപടികൾ തരാം. 500-00-917 എന്ന നമ്പറിലേക്ക്. നീനയ്ക്കും നീനയുടെ ചേട്ടൻ നിഖിലിനും, അതുപോലെ എല്ലാ ചേട്ടന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടിയാണ് അടുത്ത പാട്ടിത വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാട്ട് ഉസ്താദ് മൂവിയിലെ എല്ലാവർക്കും അറിയുന്ന പാട്ടുണ്ടല്ലോ, വെണ്ണിലാക്കൊമ്പിലെ രാപ്പാടി, ആ ഒരു പാട്ടാണ് വരുന്നത്. ശ്രീനിവാസ് പാടിയ ആ ഒരു വേർഷനാണ് നമ്മളിപ്പോൾ കേട്ടു തുടങ്ങിയിരിക്കുന്നത്. മോർണിംഗ് സവാരിയിൽ വിളിക്കാം, 444-4917 എന്ന നമ്പറിലേക്ക്.

0: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണ പ്രേരിക്ക് നടക്കുക.
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിഡ് ടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4Marry.com.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152 ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: Radio Suno.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റാണ്. മൂത്ത കുട്ടികളുടെ വിശേഷങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിളിച്ചത് ഇളയ കുട്ടികളാണ് കേട്ടോ. എന്നിട്ട് അവർ മൂത്ത കുട്ടികൾ അവർക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരാൾ കൂടി നമ്മളുടെ കൂടെ മോർണിംഗ് സവാരിയിൽ ജോയിൻ ചെയ്യാണ്.
1: ഞങ്ങളെല്ലാരും ഖത്തറിലായിരുന്നു. ഒരാളിപ്പോ യുകെയിലോട്ട് പോയി. മൂത്തയാളാണ് മെയിൻലി സ്ട്രഗിൾ ചെയ്ത് നേരത്തെ ദുബായിന് പോയി. അവര് പഠനത്തിനും എല്ലാ കാര്യങ്ങൾക്കും യൂട്യൂബ് കാര്യങ്ങൾക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഫാദറുണ്ട്, എന്നാലും രണ്ടുപേരും ആദ്യം തന്നെ പിന്നെ മൂത്തക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുള്ളി ഇതിലേക്ക് പുള്ളിയാണ് നമുക്ക് എന്താ പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ ട്യൂഷൻ ചെയ്ത് അങ്ങനെ ഇങ്ങനെ നമ്മള് റിയൽ ലൈഫ് എങ്ങനെയാന്ന് പുള്ളി എന്ത് ചെയ്ത് ഒരു റോൾ മോഡലായിട്ട് കാണിച്ചു തന്നു എല്ലാ കാര്യങ്ങൾക്കും.
0: അങ്ങനെ അവളുടെ പേരെന്തായിരുന്നു മൂത്തയാളുടെ?
1: ഡാനിയൽ ജോസി
0: പുള്ളി. അപ്പൊ എന്നാലും നിങ്ങളുടെ ഫുൾ ഫാമിലിക്ക് നമ്മളുടെ ഒരു സ്നേഹം പ്രത്യേകം അറിയിക്കുന്നുണ്ട്. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒന്ന് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു വിളിക്കുന്നത്. ഓക്കെ, താങ്ക് യു ജോബി, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. ജോബി ആയിരുന്നു നമ്മളോട് സംസാരിച്ചത്. ചേട്ടൻ ഡാനിയലിനെ കുറിച്ച്, ഒരു 3 പേരാണുള്ളത്. അപ്പൊ ഡാനിയൽ അദ്ദേഹം ജോലിക്ക് ആദ്യം ജോലിക്ക് പോകുന്നു, അതിനുശേഷം ബാക്കിയുള്ളവർക്കിലേക്ക് ജോലികളിലും കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നു. അങ്ങനെ ഡാനിയൽ എന്ന് പറയുന്ന ചേട്ടനോടുള്ള ഡാനിയലിനോടും പിന്നെ ജോസി എന്ന് പറയുന്ന ആ ചേട്ടനോടുള്ള ഒരു സ്പെഷ്യൽ സ്നേഹമാണ് ജോബി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അജയ് കൊച്ചിൻ അദ്ദേഹത്തിന്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ആംഗ്ലമാരുള്ള പെങ്ങന്മാർക്ക് ഒരു പ്രത്യേക ധൈര്യമാണല്ലേ എന്നുകൂടി പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ മൂത്ത കുട്ടികളുടെ ആ ഒരു കെയറിങ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുള്ള അവരുടെ ആ ഒരു രീതി, അതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളും ഷെയർ ചെയ്ത് അനുഭവങ്ങൾ അഭിപ്രായമല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയമാണ്. ഇപ്പോൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിച്ച് സംസാരിക്കാട്ടോ. വിളിക്കേണ്ട നമ്പർ 444-9917, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം 5000-9917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കേൾക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ പാട്ട്. ഈ പാട്ട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുള്ളൊരു പാട്ടാണ്.

0: This Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിൽ ഓൺ അറൈവൽ വിസ നീട്ടുന്നതിനും പുതുക്കുന്നതിനും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഓഫീസുകളിലോ സർവീസ് സെന്ററുകളിലോ നേരിട്ട് പോകേണ്ടതില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. അപേക്ഷകർ മന്ത്രാലയത്തിന്റെ MOI.gov.qa എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ആവശ്യമായ വിവരങ്ങൾ നൽകി നടപടികൾ ഓൺലൈനായി പൂർത്തിയാക്കാം. സ്പോൺസർ പ്രതിനിധി അല്ലെങ്കിൽ സാധുവായ ഖത്തർ ID നമ്പറും അപേക്ഷ സമർപ്പിച്ച തീയതിയും ഉപയോഗിച്ച് വിവരങ്ങൾ പരിശോധിക്കാനും അപേക്ഷിക്കാനും സാധിക്കും. അപേക്ഷാ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപായി അപേക്ഷകർ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അംഗീകൃത ഇൻഷുറൻസ് കമ്പനികളുടെ പട്ടിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആവശ്യമായ വിവരങ്ങളും ഇൻഷുറൻസ് നിബന്ധനകളും പൂർത്തിയാക്കിയ ശേഷം അപേക്ഷകർക്ക് അനുയോജ്യമായ വിസ കാലാവധി തിരഞ്ഞെടുത്ത് നിർദ്ദിഷ്ട ഫീസ് ഓൺലൈനായി അടച്ച് നടപടികൾ പൂർത്തിയാക്കാം. പൊതുജന സേവനങ്ങൾ പൂർണമായും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെയും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെയും ഭാഗമായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം ഔദ്യോഗിക ഡിജിറ്റൽ ആപ്ലിക്കേഷനായ ഔൺ വഴി 38 പുതിയ ഓൺലൈൻ സേവനങ്ങൾ കൂടി പുറത്തിറക്കി. സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും ഉപഭോക്താക്കൾക്ക് ഓഫീസുകൾ സന്ദർശിക്കാതെ തന്നെ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് വെറ്റിനറി, കാർഷിക സേവനങ്ങൾ എന്നിവ കൂടി ഓൺലൈനിൽ ലഭ്യമാക്കിയത്. ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആന്റ് വാട്ടർ കോർപ്പറേഷൻ അറബ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവാർഡ് 2026 സ്വന്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കന്നി കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സൂപ്പർ സഖ്യം. ആവേശം അവസാന നിമിഷം വരെ നീണ്ടുനിന്ന പുരുഷ ഡബിൾസ് ഫൈനലിൽ സ്വാതിക് ചിരാഗ് സഖ്യം ജേതാക്കളായി.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: This is Morning Safari. Morning Safari.
1: Morning Safari.
2: Morning Safari.
3: Malabar Golden Diamonds. Morning Safari.
4: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: 91.7 FM.
1: Katos Happiness Frequency
0: Radio Cinema. വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഇഷ്ടാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: Hi everyone, this is Vijay Shadas.
6: You're listening to
5: Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 7-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ വിശേഷങ്ങളെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാനായിട്ടുണ്ട്. നമ്മളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ള ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ അപ്ഡേറ്റിലേക്ക് കൂടി നമ്മളൊന്ന് പോവാണ് കേട്ടോ. നമ്മുടെ ഖത്തറിൽ ഓൺ അറൈവൽ വിസ നീട്ടുന്നതിനും പുതുക്കുന്നതിനും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഓഫീസുകളിലോ അല്ലെങ്കിൽ സർവീസ് സെന്ററുകളിലോ നേരിട്ട് പോകേണ്ടതില്ല എന്നുള്ള കാര്യങ്ങൾ അധികൃതർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപേക്ഷകർ മന്ത്രാലയത്തിന്റെ MOI.gov.qa എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകി നടപടികൾ ഓൺലൈനായിട്ട് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. സ്പോൺസർ, പ്രതിനിധി അല്ലെങ്കിൽ സാധുവായിട്ടുള്ള ഖത്തർ ID നമ്പരും അപേക്ഷ സമർപ്പിച്ച തീയതിയും ഒക്കെ ഉപയോഗിച്ച് വിവരങ്ങൾ പരിശോധിക്കാനും അപേക്ഷിക്കാനും സാധിക്കുന്നതാണ്. അപേക്ഷാ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അപേക്ഷകർ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അംഗീകൃത ഇൻഷുറൻസ് കമ്പനികളുടെ ആ ഒരു ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആവശ്യമായിട്ടുള്ള വിവരങ്ങളും അല്ലെങ്കിൽ ഇൻഷുറൻസ് നിബന്ധനകളും ഒക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷം അപേക്ഷകർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വിസ കാലാവധി തിരഞ്ഞെടുത്തുകൊണ്ട് നിർദ്ദിഷ്ട ഫീസ് ഓൺലൈനായിട്ട് അടച്ച് ആ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് അധികൃതർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഓൺ അറൈവൽ വിസ ഓൺലൈനായിട്ട് പുതുക്കാം എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് നൽകിക്കൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചില സ്പെഷ്യൽ വിശേഷങ്ങൾ കൂടി കേൾക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, മലർവാടി ആർട്സ് ക്ലബ് മൂവിയിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ. സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 Marry Team ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 Marry ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 Marry Team നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 Marry. Find your happily ever after at M4Marry.com.
3: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: Malabar Golden Diamonds Morning Safari.
5: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: അമൃതം മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയൊരു വിശേഷത്തിലേക്കാണ് മോർണിംഗ് സവാരി ഇനി എത്താനായിട്ട് പോകുന്നത്. നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, മമ്മൂട്ടിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ആരാധക സംഘടനയായിട്ടുള്ള മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ വളരെ വലിയൊരു ഒരു ഇനിഷ്യേറ്റീവിന് തുടക്കമിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മെഗാ രക്തദാന ക്യാമ്പയിനാണ് ലോകമെമ്പാടും തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അരുണാണ്. അപ്പോൾ അരുണിൻ്റെ അടുത്ത് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. അരുൺ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
0: അപ്പോൾ എന്താണ് ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? വളരെ മനോഹരമായ ഒരു ഇനിഷ്യേറ്റീവിന് നമ്മൾ കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു.
1: ഞങ്ങൾ ഈ സെപ്റ്റംബർ 7 ഞങ്ങൾ പറയുന്നത് വെൽഫെയർ ഡേ എന്നാണ്, ജീവകാരുണ്യ ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ ഇത്തവണ നമ്മുടെ ഹൈലൈറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് 40,000 പേർക്ക് രക്തദാനം, അതായത് നമ്മുടെ സംഘടന 17 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാവർക്കും കൂടെ 40,000 പേരുടെ രക്തദാനം, അത് അതിന്റെ ക്യാമ്പയിൻ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മുടെ അസോസിയേഷൻ അംഗങ്ങളെ കൂടാതെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, നമുക്ക് ഇഷ്ടപ്പെടുന്ന അസോസിയേഷൻ ഇല്ലാത്ത ആൾക്കാർ, പിന്നെ നാളെ മുതൽ നമ്മൾ ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് MGM ഗ്രൂപ്പ് എന്ന് പറയുന്ന MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ കോളേജുകളിൽ നിന്നും വളരെ വലിയൊരു സംഖ്യയിൽ രക്തം ദാനം ചെയ്യുന്നുണ്ട്. അത് നാളെ ശ്രീ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തോടെ കഴിയുന്നില്ല, നമ്മുടെ രക്തദാന ക്യാമ്പയിൻ തുറന്നുകൊണ്ട് തന്നെ ഇരിക്കും. താല്പര്യമുള്ളവർക്ക് ഈ ഒരു മാസക്കാലം മുഴുവൻ നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു ക്യാമ്പയിനാണ് ഇന്ന ദിവസത്തേക്ക് എന്നുള്ളത്. കാരണം അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് എവിടെ വേണമെങ്കിലും രക്തം ദാനം ചെയ്യാം എന്നുള്ള സംവിധാനം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
0: നമുക്ക് ഫാൻ ആയത് ഏത് സിനിമ കണ്ടിട്ടാണ്?
1: കുട്ടിക്കാലത്ത് പപ്പയുടെ സ്വന്തം അപ്പുസം എന്ന് പറയുന്ന സിനിമ. അങ്ങനെ ഒരു ദിവസം അത് സ്കൂളിൽ നിന്നും പോയെന്ന് കണ്ടപ്പോഴത്തേക്കും അത് മനസ്സിനെ ഭയങ്കരമായിട്ട് എന്താ പറയാ,
0: കണക്ട് ആയി,
1: സ്വാധീനിക്കുകയും നമ്മൾ കണക്ട് ആയി. അതാണ് വാക്ക്, കണക്ട് ആയി. പിന്നെ അന്ന് മുതല് പിന്നെ അദ്ദേഹത്തിന്റെ പുതിയ സിനിമകൾ കാണാനുള്ള ആഗ്രഹവും പിന്നെ മറ്റ് മാസികകളെ നമുക്കെ കുറിച്ചുള്ള മാസികകളിലെ ഇതൊക്കെ വായിക്കാനൊക്കെ തുടങ്ങിയത് അന്ന് പോലെ. പിന്നെ അതിനുശേഷം ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു.
0: അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അതിന്റെ ഒരു സന്തോഷം എത്രമാത്രം വലുതാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ.
1: അത് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങള് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, അത്രധാനം കണ്ണ് കൊടുക്കുന്നവർ തന്നെയാണ് ഒരിക്കലും മമ്മൂക്കയെ കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ദിവസം കൊടുക്കുമ്പോ അതിന്റെ ഒരു അനുഗ്രഹവും കാര്യങ്ങളും ഞങ്ങൾക്ക് ഉപരി അത് മമ്മൂക്കയ്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. സാറ്റിസ്ഫാക്ഷൻ വളരെ വളരെ വലുതാണ്. കാരണം നമ്മൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനുള്ളൊരു ഭാഗമാകുന്നു എന്നേ ഉള്ളൂ. ഇത് വളരെ വളരെ സന്തോഷം. നമ്മൾ ഇന്ന് തന്നെ ഇപ്പൊ ഞാനിപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക് നമ്മളെ മെമ്പേഴ്സ് രക്തദാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നമ്മളിൽ നിന്ന് തന്നെ രക്തം ബൈസ്റ്റാൻഡറായിട്ട് വന്ന് പേഷ്യൻസിന് വേണ്ടി വാങ്ങുന്നുണ്ട്. പക്ഷെ അപ്പൊ അവർക്ക് അത് കിട്ടുമ്പോ അവരെ മുഖത്തൊരു പുഞ്ചിരിയാണ് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ.
0: തീർച്ചയായിട്ടും. തിരുവനന്തപുരത്താണ് ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണോ ആരും നിൽക്കുന്നത്?
1: തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കില് നമ്മുടെ രക്തദാന ക്യാമ്പ് പുരോഗമിച്ചിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് അരുൺ.
1: ഓക്കെ, താങ്ക് യു.
0: അരുണായിരുന്നു, സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണലിന്റെ മെഗാ രക്തദാന ക്യാമ്പയിൻ വളരെ മനോഹരമായിട്ട് നാട്ടിലാണെങ്കിൽ ലോകമെമ്പാടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവിന് നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് കേൾക്കുന്ന. അരുണിപ്പം പപ്പയുടെ സന്താപൂസ് എന്നുള്ള മൂവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ സിനിമയിലെ പാട്ട് തന്നെയാണ് ദാസേട്ടൻ പാടിയൊരു നല്ല പാട്ടാണ് ഇനി മോർണിംഗ് സവാരിയിൽ വരുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
3: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഹലോ, നമസ്കാരം. ഞാൻ അജു വർഗീസ്.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി ഓൺലി ഓൺ റേഡിയോ.

0: സമയം 8:48 7 മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്.
1: വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ പറഞ്ഞു വന്ന കാര്യം, അതായത് മൂത്ത കുട്ടികളെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. എൽഡസ്റ്റ് ഡോട്ടർ സിൻഡ്രം എന്ന് പറയുന്നൊരു
0: ഡോട്ടർ
1: സിൻഡ്രം പെൺകുട്ടികളായിരുന്നു. പക്ഷെ ഞാനത് എല്ലാവരും പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള ഡിഫറൻസ് നമുക്കില്ലല്ലോ,
0: വലിയേട്ടനും വലിയേട്ടത്തിയൊക്കെ
1: എല്ലാവരും. അപ്പൊ അങ്ങനെ സംസാരിച്ചു വന്നപ്പോ മൂത്ത കുട്ടികൾ എടുക്കുന്ന ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ പല ഫാമിലീസിലും മൂത്ത കുട്ടികളായിരിക്കും കൂടുതൽ സമയം ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോ ചില സമയങ്ങളിൽ ഏറ്റെടുക്കുക. അത് ഓരോ ഫാമിലി അനുസരിച്ചുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ മൂത്ത കുട്ടികളുടെ
0: കൂടെ
1: ഞാൻ പറയാം, മൂത്ത കുട്ടികളുടെ കൂടെ സഞ്ചരിക്കാം, മൂത്ത കുട്ടികൾക്ക് വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു വരാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വിളിച്ചത് ഇളയ കുട്ടികളാണ്. അപ്പൊ ഇളയ കുട്ടികളെ വിളിച്ചിട്ട് അവരുടെ ചേട്ടന്മാരെ കുറിച്ചും, അല്ലെങ്കിൽ എന്താ പറയാ ചേച്ചിമാരെ കുറിച്ചിട്ടും ഒക്കെ സംസാരിച്ചിങ്ങനെ അവർക്ക് കിട്ടിയ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു വന്ന സമയമാണ്. അപ്പൊ സോളി ആള് മെസ്സേജ് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആള് മെസ്സേജ് ചെയ്തത് ആള് ഡ്രൈവ് ചെയ്തോണ്ടിരുന്ന സമയത്ത് മെസ്സേജ് ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് ആ മെസ്സേജ് വീണ്ടും ആള് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആള് മൂത്ത ആളായിരുന്നു. ഐ ആം ദാറ്റ് എൽഡസ്റ്റ് ഗേൾ ആയിരുന്നു. മൂന്ന് യങ്ങർ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. മൂത്തത് നന്നായാൽ മൂന്ന് നന്നാവും എന്നുള്ള ഡയലോഗ് പലപ്പോഴും വീട്ടിൽ നിന്ന് കേൾക്കുമായിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഒക്കെ ആള് മനോഹരമായിട്ട് ചെയ്തു, മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള മെസ്സേജാണ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്.
0: ഇത് പറയുന്ന സമയത്ത് സോളി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ചേച്ചിമാര് എന്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതായത് എന്റെ വല്യമ്മയുടെ വല്യമ്മച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ മക്കൾ എന്ന് പറഞ്ഞ 4
1: പെൺകുട്ടികളാണ്.
0: അവിടെ ഷീബ ചേച്ചിയായിരുന്നു എല്ലാ ഉത്തരവാദിത്വം. ഷീബ ചേച്ചി നമ്മുടെ കൂടെ ആയിരുന്നു, നമ്മുടെ കൂടെ ഉള്ള അവിടെ ഇതിലായിരുന്നു ഇതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയൊക്കെ വന്നിരുന്നത്. അപ്പൊ ചേച്ചിനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് മറ്റൊരു കാര്യം, ഇപ്പൊ ഇളയ കുട്ടികൾ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഈ വലിയ കുട്ടികളെ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ പറ്റി പാടിപ്പുകഴ്ത്താൻ കുറെ പേരുണ്ടാവും.
1: ശരിക്കും
0: പക്ഷെ ഇളയ കുട്ടികളെ ഏറ്റെടുത്ത ഉത്തരവാദിത്തം എവിടെയും രേഖപ്പെടുത്താറില്ല.
1: പക്ഷെ അത് ഓരോ ഫാമിലി അനുസരിച്ച് വ്യത്യാസമുണ്ട്, പുള്ളി ഓരോ കുടുംബം അനുസരിച്ചും വ്യത്യാസമുണ്ട്. നമുക്കിപ്പോ ഒരാളില് എന്നുള്ള രീതിക്ക് മൂത്ത കുട്ടികൾ നമ്മളങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഓരോ ഫാമിലി അനുസരിച്ചും അതിന് വ്യത്യാസങ്ങളുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരും ഇളയ കുട്ടികളായതുകൊണ്ട് അഷ്ടമി വിട്ടിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങള് ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇപ്പൊ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ കുടുംബം അനുസരിച്ചും വ്യത്യാസമുണ്ട്. ചില ഫാമിലിയിൽ ഒരാള് തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുക, ചിലപ്പോ ഇളയ കുട്ടികൾ തന്നെ ആയിരിക്കും.
0: അല്ലെ, ഏറ്റവും കൂടുതൽ മുതിർന്നവര് മാതൃക നൽകി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്.
1: പക്ഷെ അതിനകത്തൊരു മെസ്സേജ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പൊ മൂത്ത കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയുക, ഇളയാളെ നോക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ ആ ഡയലോഗ് എപ്പോഴും പറയണോ എന്നുള്ള ചോദ്യം വരെ ഈ സമയത്ത് ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മനോഹരമായ ഒരു ചിന്ത എല്ലാവർക്കും ഇന്ന് ഒരു ദിവസം മൊത്തം ചിന്തിക്കാനുള്ള ഒരു കാര്യം തീയായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ഗ്രാമഫോൺ മൂവിയിലെ പാട്ടിലേക്ക്.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പുതിയൊരു ദിനം, അതിനൊരു സ്വരം.

0: is Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. ഈ തിങ്കളാഴ്ച ദിവസം സെപ്റ്റംബർ 7-ാം തീയതി മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന സമയത്ത് നമ്മളൊരു കാര്യം കൂടെ ചോദിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഖത്തറിൽ ഒരുപാട് ഇവന്റുകൾ വരുന്ന ഒരു
6: സമയമാണ്.
5: ഒരുപാട് ഇവന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതിനൊക്കെ നമുക്ക് കാണാനും അതിന്റെ ഭാഗമാകാനും ഒക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ, രണ്ട് കാര്യങ്ങൾ. അതായത് ഖത്തറിലേക്ക് മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ വീണ്ടും വരുവാണ്.
6: മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഗായകൻ
5: വീണ്ടും വരികയാണ്
6: ഖത്തറിലേക്ക്. വരുന്നു,
5: അതെ, അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് അദ്ദേഹം വരുവാണ്. ആരാണ് ആ ഗായകൻ?
6: ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും സൂചന കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
5: തീർച്ചയായിട്ടും ഒരു ഒരു എന്താ പറയാ, ഒരു പറഞ്ഞു പാടാം എന്നൊക്കെ പറയില്ലേ നമ്മള്,
6: അതിൽ കിട്ടിയെന്നൊക്കെ തോന്നുന്നു കേട്ടോ.
5: അല്ലേ, ഒരു പറഞ്ഞു പാടുന്ന ഒരു ഗായകൻ ഖത്തറിലേക്ക് എത്തുന്നു. ആരാണത്?
6: ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ സമയം മുതൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തുടങ്ങാം.
5: അതെ, ഗസ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാം കാണാനുള്ള ടിക്കറ്റ് നമ്മൾ തരും.
6: ഓക്കെ, ആ പ്രോഗ്രാം കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് ഈ ടൈമിൽ പറയാനുള്ളത്.
5: ഓക്കെ,
6: പല പേരുകൾ വരുന്നുണ്ട്.
5: ഓക്കെ,
6: നമ്മുടെ ഖത്തറിലേക്ക് നമുക്ക്

0: ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായകൻ കൂടി വരാനായിട്ട് പോകുന്നു. അത് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇതുവരെ ആ പേര് റിവീൽ ആയിട്ടില്ല, അതുകൊണ്ട് റിവീൽ ആയ പേരുകളല്ല, റിവീൽ ആവാത്ത പേര് വേണം നിങ്ങൾ അയക്കാനായിട്ട് കേട്ടോ.
1: ഓക്കെ,
0: റിവീൽ ആവാത്ത പേരുകളാണ് നമ്മൾ ചോദിക്കുന്നത്.
1: പറഞ്ഞു പാടുന്ന
0: ഒരു ഗായകൻ,
1: ഒരു ഗായകൻ
0: ഇഷ്ടത്തോടുകൂടി നമ്മൾ കേൾക്കുന്ന ഒരു ഗായകൻ,
1: അതെ,
0: ആരായിരിക്കും അദ്ദേഹം എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പല പേരുകൾ വായിച്ചു.
1: എനിക്ക് ഒരുപാട് പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വേടന്റെ പേര് വരുന്നു, ഹരീഷ് രാമകൃഷ്ണൻ,
0: വേണുഗോപാൽ,
1: ജി വേണുഗോപാൽ സാറിന്റെ പേര് വരുന്നു, ഹരിഹരൻ സാറിന്റെ പേര് വരുന്നു,
0: ഹരീഷ് രാമകൃഷ്ണൻ,
1: അതെ അതെ, ഇങ്ങനെ വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു.
0: പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച പേര് ഇതുവരേക്കും വന്നിട്ടില്ല.
1: അതെ,
0: മെസ്സേജിൽ നിങ്ങൾക്ക് പറയാം, 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക്.
1: എന്റെ ഭാഗത്തുനിന്ന് പോവാൻ സാധിക്കില്ല,
0: എന്റെ ഭാഗത്തൊന്നും പറയാൻ പറ്റില്ല. ആദിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആരാണെന്നുള്ളത്. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി, പല പല പേരുകളും വന്നുകൊണ്ട്. റിവീലായ പേര് റിവീലായ പേരല്ല കേട്ടോ, റിവീൽ ആവാത്തൊരു പേരാണ് നമ്മൾ ചോദിക്കുന്നത്. അതാരാണ് ആ ഒരു ഗായകൻ എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മെസ്സേജിൽ അയച്ചിട്ടോ 5000 എന്ന നമ്പറിലേക്ക്.
1: അത് മാത്രല്ല കേട്ടോ, ഇനി ഞങ്ങള് നിങ്ങളോട് ഗസ് ചെയ്യാൻ പറയും. വൈകുന്നേരം സമയം ആവുമ്പോഴേക്കും നമ്മുടെ ഷോയില് ഒരു അവസരം കൂടെ നിങ്ങൾക്ക് ലഭിക്കും.
0: ഓക്കെ,
1: ആ പേര് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ റിവീൽ ചെയ്യും, ആ പേര് റിവീൽ ചെയ്യും. പേര് റിവീൽ ചെയ്തതിന് ശേഷം ആ ഒരു പ്രോഗ്രാമിന് ഒരു പേരിടാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്.
0: അതായത് പേര് കേട്ട് പേരിടാം. എന്റെ അപ്പുണ്ണി എനിക്ക് വൈ, ഞാൻ പോട്ടെ,
1: ഇന്നത്തെ ദിവസം തൂക്കി. പേര് കേട്ട് പേരിടാം, നല്ല ടൈറ്റിൽ,
0: അതെ നല്ല ടൈറ്റിൽ. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നല്ലേ മോനെ.
1: ഓക്കെ, അപ്പൊ ആ ഒരു ഗായകന്റെ പേര് നിങ്ങള് ഗസ് ചെയ്ത് അത് നമ്മൾ കുറച്ച് കഴിയുമ്പോ ആരാണ് എന്നുള്ളത് നമ്മൾ പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിന്,
0: ആ ഒരു ഇവന്റിന് തന്നെ പേരിടാം.
1: ആ ഒരു ഇവന്റിന് തന്നെ പേരിടാനാണ് ആ ഇവന്റ് കമ്പനി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അവസരങ്ങളുണ്ട്, സമ്മാനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മെസ്സേജിലേക്ക് ഇപ്പം പേരുകൾ അയച്ചിടുക. 5000 എന്ന നമ്പറിലേക്ക് ഒരു ബർത്ത്ഡേ വിഷ് കൂടെ ഉണ്ട് അപ്പുണ്ണി. ഹാപ്പി ബർത്ത്ഡേ ബിഗ് ബ്രദർ മനു. മനുവിന്റെ ബർത്ത്ഡേ ആണ്, മനുവിനുള്ള സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് തൊമ്മിയുടെ അപ്പനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ബിഗ് ബ്രദറാണോ?
0: ബിഗ് ബ്രദറാണ്. അപ്പൊ ബിഗ്

0: ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട മമ്മൂസിന് ഒരു വിഷസ് പറയുമോ? ഹാപ്പി ബർത്ത് ഡേ മൈ ഡിയർ മമ്മൂസ്, മമ്മൂക്കാണ് സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്, അൽഫാലാണ് ആ മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്.
1: എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്, നമ്മുടെ മെസ്സേജ് ബോക്സ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു എന്നുള്ളതാണ്.
0: അത് കാണാൻ തന്നെ ഒരു എന്താ ഒരു അഴക്,
1: ഒരു അഴക്. ഓക്കെ, അപ്പൊ വേഗം മെസ്സേജുകൾ അയച്ചോളൂ. ഖത്തറിലേക്ക് വരാനിരിക്കുന്ന ആ ഗായകൻ ആരാണ്? വളരെ വ്യത്യസ്തമായിട്ട് പറഞ്ഞു പാടുന്ന ഒരു മലയാളി ഗായകൻ ഖത്തറിലേക്ക് എത്തുന്നു, ആരാണ് അദ്ദേഹം?

0: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഹലോ, നമസ്കാരം, ഞാൻ അഖില ആനന്ദ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: എൽസമ്മ എന്ന ആൺകുട്ടി മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷമായിട്ട് ഒത്തിരി ഒത്തിരി ആളുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത കോൺടെസ്റ്റിലേക്ക് എത്തി എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ എന്താ പറയാ ഗസ് ചെയ്യുന്ന പേരുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും ഗസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗസ് ചെയ്യാം. നമ്മുടെ മലയാളത്തിന്റെ ഒരു പ്രിയപ്പെട്ട ഗായകൻ ഖത്തറിലേക്ക് വീണ്ടും വരികയാണ്.
0: ഓക്കെ,
1: അദ്ദേഹം ആരാണ് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം.
0: ഒരു സൂചനയായിട്ട് അതിന് നൽകിയത് പറഞ്ഞ് പാടുന്ന ഒരു ഗായകനാണ്.
1: ഓക്കെ,
0: ആള് പാടുകയും ചെയ്യും,
1: പറയുകയും
0: ചെയ്യും, നമ്മളെ പാടിപ്പിക്കുകയും ചെയ്യും.
1: ഓക്കെ, ആരാണ് ആ ഗായകൻ എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000917 ലേക്ക്. അനസിന്റെ മെസ്സേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ വകയും ഇരിക്കട്ടെ, മമുക്കയ്ക്ക് ഒരു സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ സ്പെഷ്യലി പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തില് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു M4 Marry നിങ്ങൾ കല്യാണം കഴിച്ചത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും M4 Marry ത്രൂ കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ,
0: അതായത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, അങ്ങനെ ആരാണെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാല് അതൊരു M4 Marry കുടുംബ സംഗമമായിട്ട് മാറാൻ പോവുകയാണ്.
1: തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ ഡിന്നറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ M4 Marry നിങ്ങൾ കല്യാണം കഴിച്ചത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇപ്പൊ തന്നെ ഒരു മെസ്സേജ് അയക്കാം M4 Marry.
0: ഓക്കെ, M4 Marry മാത്രം ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. നിങ്ങളുടെ സഹോദരങ്ങളാവാം, നിങ്ങളുടെ ബന്ധുക്കളാവാം, ആരാണെങ്കിലും നിങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു M4 Marry ത്രൂ ആണ് കല്യാണം കഴിച്ചത് എന്നുണ്ടെങ്കിൽ അതൊന്നും മെൻഷൻ ചെയ്യുക. കാരണം ഇത് ഈ സോൾമേറ്റിന്റെ സീസണാണ്,
1: സീസൺ ഫോറിലേക്ക്
0: നമ്മൾ എത്തുന്ന സമയമാണ്. അപ്പൊ ഇതിനു മുമ്പും നമ്മൾ കൂടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ വേഗം മെസ്സേജുകൾ അയച്ചല്ലോ കേട്ടോ.
1: അതോടൊപ്പം തന്നെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ September 11 ഐബിസ് ദോഹ ഹോട്ടലിൽ വൈകുന്നേരം 4 to 9 വരെ M4 Marry ടീം വരുന്നുണ്ട്. അപ്പൊ അവരെ നേരിൽ കാണാനായിട്ടും പ്രൊഫൈലൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ടും ഉള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പൊ ആ ഒരു തീയതി കൂടി നിങ്ങളൊന്ന് ഓർത്തിരുന്നോളൂ.
0: ഓക്കെ, ഇപ്പൊ നാട്ടിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രദറിനോ സിസ്റ്ററിനൊക്കെ വേണ്ടി കല്യാണം നോക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് പങ്കുവരാവാം.
1: ഓക്കെ, ആ ഒരു കാര്യം കൂടി സ്പെഷ്യലി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: Chennai Beats.
1: Tamil, head of the R.
2: In the art of Podumakkulanda.
3: ചെന്നൈ ബീച്ചിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ദോഹയിൽ നിന്ന് നമ്മൾ ചെന്നൈയിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ.
4: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിലെ ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി നമ്മൾ പോകാനായിട്ടുണ്ട്. ഓൺലൈൻ സേവനങ്ങൾ വിപുലീകരിച്ച് ഔൺ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഓൺലൈൻ സേവനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട്, അതായത് പൊതുജന സേവനങ്ങൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെയും അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റി മന്ത്രാലയം ഔദ്യോഗിക ഡിജിറ്റൽ ആപ്ലിക്കേഷനായിട്ടുള്ള ഔൺ വഴിയുള്ള 38 പുതിയ ഓൺലൈൻ സേവനങ്ങൾ കൂടി പുറത്തിറക്കി എന്നുള്ള അപ്ഡേറ്റുകൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്.
3: ഓക്കെ, എന്തായാലും ഇന്നത്തെ ദിവസം 7 സെപ്റ്റംബർ. കാലാവസ്ഥയിലുള്ള ഒരു മാറ്റം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് താങ്കളെ പിടികിട്ടുന്നില്ല മിസ്റ്റർ കാലാവസ്ഥ.
4: അതെ, എങ്ങോട്ടാണ്,
3: ചില സമയത്ത് വിചാരിച്ചു, നമ്മൾ വിചാരിച്ചു ഓ നൈസായി, ഇനി നടക്കാനൊക്കെ
4: ഇറങ്ങാന്ന് വിചാരിച്ചു. ഇന്നലെ വിചാരിച്ചപ്പോ പക്ഷെ അത്ര സുഖകരമല്ലായിരുന്നു.
3: അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ശരിക്കും പറഞ്ഞാല് 1st തൊട്ട് വൈകിട്ട് നടക്കാനിറങ്ങും, മനസ്സ് സെറ്റ് ചെയ്ത് വെച്ചെങ്ങനെയാണ്.
4: ഇപ്പൊ 7th
3: ഇപ്പോഴും അവിടെ തന്നെ തഥൈവ,
4: ഒരു മാറ്റം ഇല്ല എന്നുള്ളതാണ്. എന്നാലും വരും സമയങ്ങളിൽ കുറച്ചും കൂടി എന്താ പറയാ നല്ലൊരു കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
3: പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും എന്ത് സംഭവിച്ചാലും തങ്ങളുടെ ശരീരം നോക്കുന്ന, അതിനുവേണ്ടി എന്താ പറയുന്ന പാടുപെടുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്.
4: അതെ, തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നമ്മളും കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ സമയത്ത് നമ്മൾ സ്പെഷ്യലി ഒന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഗസ് ചെയ്യുന്നുണ്ട്, ആരായിരിക്കും ആ ഗായകൻ എന്നുള്ളത് ഇങ്ങനെ ഗസ് ചെയ്ത് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ പറഞ്ഞു ഇനി മനോഹരമായ മറ്റൊരു ഇവന്റ് കൂടി നമ്മുടെ ഖത്തറിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഖത്തറിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ഗായകൻ ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചു വന്ന കാര്യം.
3: പറഞ്ഞു പാടുന്ന ആ ഒരു ഗായകൻ ആരാണ് എന്നുള്ളതാണ് ഗസ് ചെയ്യേണ്ടത്. ഒത്തിരി പേർക്ക് ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ.
4: ഓക്കെ, അപ്പൊ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയും മെസ്സേജ് ചെയ്യാം 5000917 എന്ന നമ്പറിലേക്ക്.

0: 25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
4: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
3: 91.7 FM കേട്ടു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home. സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കാണ്. September 7th. തിങ്കളാഴ്ച ദിവസമാണ്.
6: ഓക്കെ, നാളത്തെ ദിവസം സുഹൈൽ ഫാൽക്കൺ എക്സിബിഷൻ. നമുക്കറിയാം എല്ലാ വർഷവും വളരെ പ്രൗഢിയോടുകൂടി അല്ലെങ്കിൽ ഖത്തറിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള പ്രദർശനങ്ങളിൽ ഒന്നാണത്. അപ്പം നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു 8-12 വരെ. September 8th സ്റ്റാർട്ട് ചെയ്ത് 12th വരെ ആയിരിക്കും ആ ഒരു എക്സിബിഷൻ നടക്കാനായിട്ട് പോകുന്നത്.
5: ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ മറ്റൊരു എഡീഷൻ കൂടെ വന്നിരിക്കുന്നു. സമയം കിട്ടുന്ന, സമയം അനുവദിക്കപ്പെടുന്നവർക്കൊക്കെ അതൊക്കെ പോയി കാണാം. അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഇതിനോടൊക്കെ ഭയങ്കര
6: ഇൻട്രസ്റ്റുള്ള ആളുകളുണ്ട്, ഭയങ്കര കൗതുകമുള്ള കുറെ കാഴ്ചകൾ അവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഖത്തറ കൾച്ചറൽ വില്ലേജിലാണ്. 14 അറബ് ആൻഡ് ഫോറിൻ കൺട്രീസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. 10th എഡിഷനാണ് നടക്കാനായിട്ട് പോകുന്നത് സുഹൈൽ ഫാൽക്കൺ എക്സിബിഷൻ എന്ന് പറയുന്നത്. ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.
5: ഓക്കെ, നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നില്ല ഖത്തറിലേക്ക് വരുന്ന ആ ഒരു അതിഥി ആരാണ് എന്നുള്ളത്. അപ്പൊ സനിൽ, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, മെറ്റയോട് പതിഞ്ഞ സ്വരത്തില് ആരാ ആരാ എന്ന് ചോദിച്ചപ്പോൾ മിണ്ടുന്നില്ല. പിന്നെ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടന്റെ കൂടെ വിധു പ്രതാപ് വരുന്നുണ്ടെന്ന്.
6: ഓക്കെ,
5: അതല്ല,
6: അതൊന്നുമല്ല. ഒരു സൂചന കൂടെ കൊടുക്കണോ? വേണ്ടല്ലേ, ആവശ്യമില്ലാന്ന് തോന്നുന്നു. അടുത്ത ഹോം ഡെലിവറിയിൽ എന്നാ അഷ്ടമി ഒരു സൂചന കൂടെ തരട്ടെ.
5: തീർച്ചയായിട്ടും.
6: എന്നിട്ട് മാറ്റിനിയിൽ ഞങ്ങൾ ഒരു സൂചനയും കൂടെ തരാം.
5: അത് കഴിഞ്ഞിട്ട് ഈവനിംഗില്
6: സന്ദീപ് അത് റിവീൽ ചെയ്യും. അപ്പൊ എല്ലാവർക്കും എളുപ്പമാവും.
5: ഓക്കെ, അതാണ് അതിന്റെ രീതിയിൽ. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറയുന്നത്. പക്ഷെ ഇപ്പൊ കേൾക്കാൻ പോകുന്ന പാട്ടിനൊരു പ്രത്യേകതയുണ്ട് നിസ നമ്മുടെ ഓഫീസിലൊക്കെ പലർക്കും എം ജി ശ്രീകുമാർ ഇറങ്ങിപ്പോയിട്ടില്ല.
6: എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ നിൽക്കുകയാണ് സൈഡില്.
5: എന്തായാലും അദ്ദേഹത്തിന്റെ വെൽക്കം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്
6: നമ്മുടെ
5: സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ. നിങ്ങൾക്ക് അത് വന്ന് കാണാം.
6: ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ടോളൂ, ഷെയർ ചെയ്തോളൂ, റീപോസ്റ്റ് ചെയ്തോളൂ.
5: അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയത് എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാല് അദ്ദേഹം അത് കഴിഞ്ഞു കഴിഞ്ഞ് അഷ്ടി ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ചെറുതെന്ന് പറഞ്ഞു പോലും
6: ചെറുതാണ്,
5: ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ന് പറയുമ്പോൾ സംഭവം അത് ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാര്യമാണ്.
6: അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് എത്തുവാണെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണാനായിട്ട് സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്.
5: ടാറ്റാ.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിൽ ഓൺ അറൈവൽ വിസ നീട്ടുന്നതിനും പുതുക്കുന്നതിനും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഓഫീസുകളിലോ സർവീസ് സെന്ററുകളിലോ നേരിട്ട് പോകേണ്ടതില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. അപേക്ഷകർ മന്ത്രാലയത്തിന്റെ MOI.gov.qa എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ആവശ്യമായ വിവരങ്ങൾ നൽകി നടപടികൾ ഓൺലൈനായി പൂർത്തിയാക്കാം. സ്പോൺസർ പ്രതിനിധി അല്ലെങ്കിൽ സാധുവായ ഖത്തർ ID നമ്പറും അപേക്ഷ സമർപ്പിച്ച തീയതിയും ഉപയോഗിച്ച് വിവരങ്ങൾ പരിശോധിക്കാനും അപേക്ഷിക്കാനും സാധിക്കും. അപേക്ഷാ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപായി അപേക്ഷകർ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അംഗീകൃത ഇൻഷുറൻസ് കമ്പനികളുടെ പട്ടിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആവശ്യമായ വിവരങ്ങളും ഇൻഷുറൻസ് നിബന്ധനകളും പൂർത്തിയാക്കിയ ശേഷം അപേക്ഷകർക്ക് അനുയോജ്യമായ വിസ കാലാവധി തിരഞ്ഞെടുത്ത് നിർദ്ദിഷ്ട ഫീസ് ഓൺലൈനായി അടച്ച് നടപടികൾ പൂർത്തിയാക്കാം. പൊതുജന സേവനങ്ങൾ പൂർണമായും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെയും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെയും ഭാഗമായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം ഔദ്യോഗിക ഡിജിറ്റൽ ആപ്ലിക്കേഷനായ ഔൺ വഴി 38 പുതിയ ഓൺലൈൻ സേവനങ്ങൾ കൂടി പുറത്തിറക്കി. സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും ഉപഭോക്താക്കൾക്ക് ഓഫീസുകൾ സന്ദർശിക്കാതെ തന്നെ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് വെറ്റിനറി കാർഷിക സേവനങ്ങൾ എന്നിവ കൂടി ഓൺലൈനിൽ ലഭ്യമാക്കിയത്. ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ അറബ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവാർഡ് 2026 സ്വന്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കന്നി കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സൂപ്പർ സഖ്യം. ആവേശം അവസാന നിമിഷം വരെ നീണ്ടുനിന്ന പുരുഷ ഡബിൾസ് ഫൈനലിൽ സ്വാതിക് ചിരാഗ് സഖ്യം ജേതാക്കളായി.
2: This is home delivery only on Radio Suno 91.7 FM.
4: In association with Nesto Hypermarket, now open at all passport offices.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഹായ് ഹലോ. അങ്ങനെ ദാ തിരിച്ചെത്തിയിരിക്കുകയാണ്, തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തൂലേ, പണിക്ക് കയറൂലേ. ആ പണിക്ക് കയറുന്ന സമയത്തുള്ളൊരു പ്രശ്നമാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്തായാലും തിരിച്ച് വീണ്ടും ദാ ഹോം ഡെലിവറിയിലേക്ക്. ഓണമൊക്കെ കഴിഞ്ഞ്, ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് എത്തുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട്. ഓണം സ്പെഷ്യലായിട്ട് മാവേലി മറ്റേ 10 ദിവസം പോകുന്ന പോലെ ഞാനൊന്ന് ഈവനിങ് ഷോ വരെ പോയി തിരിച്ചെത്തി. എന്തായാലും തിരിച്ചെത്തുന്ന സമയത്ത് അതിഗംഭീരമായിട്ട് നമ്മുടെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് ഇന്നത്തെ ദിവസം. വേറൊന്നുമല്ല, നമ്മളുടെ സ്വന്തം മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് പറയാം. പക്ഷെ ഇപ്പൊ എനിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണുള്ളത്, ഒരു പാട്ട് പ്ലേ ചെയ്യാനായിട്ടും കൂടി പറഞ്ഞുകൊണ്ട്. എനിക്ക് ഈ മെസ്സേജസ് വന്നിരിക്കുന്നതോ ലാൽ കേസിൽ നിന്നും, അതായത് നമ്മളുടെ മോഹൻലാൽ ഫാൻസ് ഓൺലൈൻ യൂണിറ്റ് ഖത്തറായ ലാൽ കേസിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ. 75-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ലാലേട്ടന്റെ സ്വന്തം ഇച്ഛാക്കാക്കി ലാൽ കേസ് ആൻഡ് മോഹൻലാൽ ഫാൻസ് ഓൺലൈൻ കഥ യൂണിറ്റിന്റെ ആ ഒരു ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് ലാൽ കേസിന്റെ തന്നെ സെക്രട്ടറിയേറ്റിലെ മണികണ്ഠൻ ചേട്ടനാണ് എനിക്കിപ്പോ ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള പാട്ടുകൾ ഒരുപാടുണ്ടെങ്കിലും നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് ചിലപ്പം പിച്ചകം പുകാവുകൾക്കും അപ്പുറം തന്നെ ആയിരിക്കും അല്ലെ, നമ്പർ 20 മദ്രാസ് മെയിലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ടിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹത്തിന് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. അതിലേക്കൊക്കെ ഞാൻ എത്തുന്നതായിരിക്കും, ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്.

सुनो 91.7 FM Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

ആ പാട്ടല്ലേ ഇപ്പൊ മനസ്സിലേക്ക് വന്നത്. ശരിയാണ് കേട്ടോ, ഈ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും നമുക്ക് അതിന്റെ തമിഴ് വേർഷനെ നമ്മുടെ മൈൻഡിലേക്ക് വരുള്ളൂ. പക്ഷെ ചില പാട്ടുകൾ ഇങ്ങനെയാണ്, അത് ഹിന്ദിയിൽ കേൾക്കാനും രസമുണ്ടാവും, പക്ഷെ എത്രയൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ഒറിജിനൽ കേൾക്കുമ്പോഴേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അതുപോലെ സംഭവിച്ചൊരു പാട്ടാണ് ഇന്ന് ഞാന് മോർണിംഗിൽ ഇങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാൻ റേഡിയോ അലവ് കേട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതില് പ്ലേ ചെയ്യുന്ന പാട്ട് ആക്ച്വലി ഉപ്പുകരവാട്, ആ പാട്ടില്ലേ, ആ പാട്ടിന്റെ ഹിന്ദി വേർഷനാണ്. അപ്പൊ ഞാൻ എന്റെ ഉള്ളുകൊണ്ട് ഇതിന്റെ തമിഴല്ലേ കേൾക്കാൻ ബെറ്റർ എന്ന് തോന്നിയെങ്കിൽ പോലും കുറച്ചു നേരം കേട്ടോണ്ടിരുന്നപ്പോ ആ രസമുണ്ടല്ലോ എന്ന് തോന്നിപ്പോയി. ചില പാട്ടുകൾ അങ്ങനെയാണ്. എന്തായാലും പാട്ടുകളെ കുറിച്ച് പറഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. 5000917 ആ പാട്ടുകളൊക്കെ ഞാൻ വെച്ചേർന്നായിരിക്കും കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ ഒരു ഹോം ഡെലിവറി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം, ഇന്നത്തെ ദിവസത്തെ ഒരു ബർത്ത്ഡേ വിഷയം കൂടി പറയേണ്ട സമയമാണ്. ഒരുപാട് പേര് ഓൾറെഡി മോർണിംഗ് മുതലേ വിഷസ് ഇട്ട് തുടങ്ങിയെന്ന് എനിക്കറിയാം. ഇപ്പൊ കുറച്ച് മുൻപ് ഞങ്ങളും പോസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒക്കെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മമ്മൂക്ക, മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം. മമ്മൂക്കയെ കുറിച്ചിട്ട് പറയണം, പക്ഷെ അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഈ ഏജ് റിവേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഷടാ, എന്തൊരു ഭംഗിയാ കാണാൻ, എന്തൊരു ലുക്കാണ്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഓറഞ്ച് കളർ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ള ഫോട്ടോസിൽ എന്നൊക്കെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ ഇടയിലുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഹെൽത്തിന്റെ ഏറ്റവും വലിയൊരു സീക്രട്ട് എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് നമ്മളൊന്ന് ഓർക്കണം. ഇഷ്ടമുള്ളതെല്ലാം കഴിക്കും, പക്ഷേ ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള അളവിൽ ഞാൻ കഴിക്കില്ല. അദ്ദേഹം ആ പറയുന്നത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലൂടെ തന്നെ അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ ഇത്രയും വർഷമായിട്ടും അദ്ദേഹത്തിന്റെ ഹെൽത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ല, അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടേക്ക് പോകട്ടെ, നല്ല രീതിയിൽ തന്നെ പോകട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം, ആൻഡ് അതിനോടൊപ്പം ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു മമ്മൂക്ക. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്നത് എന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ 91.7 FM ആൻഡ് ഡെഡിക്കേറ്റിംഗ് ദിസ് സോങ് ടു ഓൾ ദ മമ്മൂക്ക ഫാൻസ്.

0: This Radio Suno 91.7 FM Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ്
5: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

ഇത് ജാസർ ഹുസൈൻ പറഞ്ഞിട്ട് ഞാൻ വെച്ച പാട്ടാണ് കേട്ടോ. യെസ് വെൽക്കം ബാക്ക്. ഇത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്ലോ 91.7 FM. ഈ സോങ് എന്ന് വെച്ച് തരണേ എന്ന് പറഞ്ഞ് കുറച്ച് നേരമായി ആളുടെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ കൂട്ടത്തിൽ തന്നെ അല്ലവീന്റെ വക മെസ്സേജ് ഉണ്ടായിരുന്നു, ഹായ് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യണേ എന്ന് ചോദിച്ചുകൊണ്ട്. ഉറപ്പായിട്ടും എല്ലാം നമ്മളുടെ ഫേവറേറ്റ് സോങ്സ് തന്നെയല്ലേ, അപ്പൊ എങ്ങനെ പ്ലേ ചെയ്യാതിരിക്കും.

എല്ലാ മമ്മൂക്ക ഫാൻസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ ഒരു സോങ് ചോദിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ചന്ദ്രുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. ഞാൻ ലാലിട്ടൻ ഫാനാണ്, പക്ഷേ ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മമ്മൂക്കയ്ക്ക് വേണ്ടി മമ്മൂക്ക ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.

അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടൊക്കെ തന്നെ വരുന്നുണ്ട്. അതിനിടയിൽ കേരള നാട് ചോദിച്ചുകൊണ്ട് മറ്റൊരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാൻ ആ പാട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്, മമ്മൂക്ക പറഞ്ഞ് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം, അതെല്ലാവരും ഭയങ്കരമായിട്ട് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതായത് ഫുഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പല ആൾക്കാർക്കും പലതാണ്. പക്ഷെ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റായിട്ട് റെഗുലേറ്റ് ആകാൻ അല്ലെങ്കിൽ കറക്റ്റായി ഒരു ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചില സമയത്ത് കഴിക്കാനായിട്ട് തോന്നുന്നതൊക്കെ നമ്മൾ വലിച്ചു വാരി അങ്ങോട്ട് കഴിക്കും, അവിടെയാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. പക്ഷെ മമ്മൂക്ക പറഞ്ഞൊരു കാര്യം, ഇഷ്ടമുള്ളതെല്ലാം കഴിക്കും, പക്ഷെ എന്നാലും ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള അളവിൽ കഴിക്കാറില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയറ്റിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മിക്ക സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഡയറ്റീഷ്യൻ ഉൾപ്പെടെ കുക്ക് ഉൾപ്പെടെ പല ആൾക്കാരും പറഞ്ഞു തന്നിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. ഇപ്പോഴും മമ്മൂക്ക ഭയങ്കരമായിട്ട് ഡിസിപ്ലിനായിട്ട് ഡയറ്റ് കറക്റ്റായിട്ട് എല്ലാ ദിവസവും നോക്കുന്ന ഒരാളാണ്, പണ്ട് മുതലേ നോക്കുന്ന ഒരാളാണ്. ലോങ് ഷൂട്ടിൻ്റെ സമയത്ത് അതനുസരിച്ചിട്ടൊക്കെയാണ് സെറ്റ് ചെയ്യാറുള്ളത്. റൈസ് കഴിക്കാറില്ല ആഫ്റ്റർനൂൺ ടൈമിൽ. അതുപോലെ തന്നെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് ഓഡ് മീൽ പുട്ടാണ് അദ്ദേഹത്തിൻ്റെത്. അതുപോലെ കൂടുതൽ ഇഷ്ടം കോക്കനട്ട് ഷ്രെഡഡ് ഫിഷ് കറിയാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യം കേട്ടോ. അതേപോലെ മീൻ കഴിക്കുകയാണെങ്കിൽ പോലും ഏതാണോ കറക്റ്റായിട്ട് വേണ്ടത്, അതായത് ഇപ്പം നെത്തോലി, അങ്ങനത്തെ ഓരോ പെർട്ടിക്കുലറായിട്ട് ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ട പോലെ അല്ലെങ്കിൽ വേണ്ടത്ര ക്വാണ്ടിറ്റിയിലാണ് അദ്ദേഹം കഴിക്കാറുള്ളത്. ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡും അതുപോലെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും അദ്ദേഹം കഴിക്കാറില്ല. സിമ്പിളായിട്ടുള്ള ഫുഡുകളാണ് കഴിക്കാറുള്ളത്. പിന്നെ വീറ്റോ അല്ലെങ്കിൽ ഓഡ്മീൽ ദോശയൊക്കെയാണ് കൂടുതലും ഡിന്നറിന് വേണ്ടി അദ്ദേഹം കഴിക്കാറുള്ളത്. അത് അതിൻ്റെ ഒരു അളവും അങ്ങനെ കറക്റ്റായിട്ട് നോക്കും. ചിക്കൻ കറി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കും. ഹോട്ട് മഷ്റൂം സൂപ്പാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഡിന്നറിന് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡയറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും ഫ്രം ദ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഈവൻ കുക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഈ പറഞ്ഞ പോലെ മമ്മൂക്കയെ പോലെ ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റൂല, അത് മമ്മൂക്കയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും മമ്മൂക്കയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ഇതുപോലെ കുറച്ചധികം ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങളും ചൂസ് ചെയ്യൂ. മമ്മൂക്കയെ പോലെ ഈ പറഞ്ഞ പോലെ ആ ഒരു അറ്റ്ലീസ്റ്റ് ആ ഒരു മോട്ടോ നിങ്ങളുടെ ലൈഫിലേക്കും കൊണ്ടുവരൂ. ആവശ്യത്തിന് എല്ലാം കഴിക്കൂ, പക്ഷെ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കൂ കേട്ടോ. അപ്പം അത് പറഞ്ഞ് നേരെ പോകുന്നത് അടുത്ത പാട്ടിലേക്കാണേ. എനിക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങളോട് എനിക്കൊരു ചെറിയൊരു ക്ലൂ തരാനുണ്ട്, ഒരു വലിയ ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പം വെയിറ്റ് ചെയ്യൂ, കേട്ടുകൊണ്ടേ ഇരിക്കൂ. ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടിയില്ല.

0: 91.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. എന്തായാലും ഇപ്പൊ ഇവിടെ കുറച്ചധികം മെസ്സേജുകളും സോങ്സും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ആരാണിത്? ജെസ്സി മാത്യു. ജെസ്സി മാത്യു കുറെ നേരമായിട്ട് ഇവിടെ ഗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണതേ. ആരാണ് അപ്പുണ്ണി നിസൈം പറഞ്ഞ ഒരാള്, ഒരു വലിയൊരു ഇവന്റുമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു പാട്ടൊക്കെ പാടി പറഞ്ഞു നിൽക്കാനായി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അത് ആരാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഒരു ക്ലൂ കൂടി തരാം. ആ ഒരു ക്ലൂവിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് എനിക്കൊരാൾക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അതായത് ഒന്നല്ല, രണ്ട് പേർക്കാണ് വിഷ് ചെയ്യാനായിട്ടുള്ളത്. ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അഗെയിൻ ലാൽ കേസിൽ നിന്നും മണിശേരനാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സോ ബേസിക്കലി ഇത് രണ്ടുപേരും ലാൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഒന്ന്, അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു റിച്ചലിൻ്റെ വൈഫാണ്, വൈഫ് അനുശ്രീ എന്നാണ് ആളുടെ പേര്. അപ്പോൾ അനുശ്രീ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ. അതിനോടൊപ്പം തന്നെ ഈ ലാൽ കേസിൻ്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള അരുൺ ജിത്ത്, ഇവർക്ക് രണ്ടുപേർക്കും ഇന്നത്തെ വിഷസ് അറിയിക്കുകയാണ് റേഡിയോസിനോടൊക്കെ. ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു അനുശ്രീ ആൻഡ് അരുൺ.

മമ്മൂക്കൊക്കെ നമ്മള് ബർത്ത്ഡേ വിഷു കൊടുക്കും, പക്ഷെ നിങ്ങൾക്ക് വിഷു തരികയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മര്യാദയ്ക്ക് ഇവിടെ ചെലവെത്തിക്കോടെ കേട്ടല്ലോ. ഇപ്പോഴത്തെ പ്രസിഡന്റിനോടും കൂടെ ഫൗണ്ടറിനോടും അല്ലെങ്കിൽ ഇത് തുടങ്ങി വെച്ച ഒരാളോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കറക്റ്റ് ഇവിടെ സാധനം എത്തിയില്ലെങ്കിലാണ്, കേക്കാണോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ആണോ എനിക്കൊന്നും അറിയണ്ട. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ സംഭവം ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് എത്തിയിരിക്കണം കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടി പറഞ്ഞ് നേരെ അടുത്തൊരു ക്ലൂയിലേക്ക് പോവാണ്. സോ ബേസിക്കലി കുറച്ച് നേരമായിട്ട് ഇപ്പോൾ മോർണിംഗ് സവാരി മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ് ഒരു ഗസ്സിങ്. ഓക്കെ, അതായത് ഖത്തറിൽ ഒരു വലിയ ഇവൻറ്റ് വരാനായിട്ട് പോവാണ്. വീണ്ടും ഒരു വ്യക്തി ഖത്തറിലേക്ക് വന്ന് നമ്മൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല പാട്ടുകളൊക്കെ പാടിത്തരാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇത് ആരാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അത് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ട് ഗസ് ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ പുണ്യം നിസയും കൊടുത്തൊരു ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ട് പാടിയും പറഞ്ഞും നമ്മളുടെ കൂടെ പോകുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പാട്ട് പാടിയും പറഞ്ഞും ഒക്കെ നമ്മളുടെ കൂടെ ഒരുപാട് നാളുകളായി നല്ല നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ ആരാണെന്ന് ഒരുപാട് പേർക്ക് ഓൾറെഡി ഗസ്സിങ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ക്ലൂവും കൂടി തരാം. ഓക്കെ, ചെറിയ ക്ലൂ ആണ്, ഒരു കുഞ്ഞൊരു മ്യൂസിക്കിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ തുടക്ക ഭാഗം മാത്രമാണ്. ഒന്ന് കേട്ടു നോക്കൂ. ഈ പാട്ടുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, പക്ഷെ നിങ്ങൾ ഒന്നേ ചിന്തിച്ചാൽ ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്ലൂ ഒന്നും തരൂല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ശബ്ദത്തിന്റെ ഉടമയുടെ പേരും കൊണ്ട് വരരുത് കേട്ടല്ലോ. അപ്പൊ ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. ഒന്ന് ഗസ് ചെയ്തേ. 5000917 നിങ്ങൾ ഗസ് ചെയ്ത് തുടങ്ങിക്കോളൂ. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാം, ആരാണെന്ന് നിങ്ങൾ പറയുന്ന ആ ഒരു ഗസ് അനുസരിച്ച് നമ്മൾ വൈകുന്നേരം അത് റിവീൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ റിവീൽ ചെയ്യുന്ന സമയത്ത്, ആരാണ് വരുന്നതെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അവസരം കൂടി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പരിപാടിക്ക് ഓക്കെ നിങ്ങൾക്ക് പേരിടാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞ് വൈകുന്നേരം പറഞ്ഞുതരാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. വെയിറ്റ് ചെയ്യുന്ന സമയം നമ്മുടെ എം ജി ശ്രീകുമാർ പാടിയ വെട്ടം സിനിമയിലൊരു പാട്ടിലേക്ക് പോവാണ്. അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് റാസിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. റസ്മൽ തൃശൂർ, എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും അധികം ആരാധിക്കുന്ന വേറെ ഒരാളില്ല, പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പാട്ടും കൂടി ചോദിച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യാം കേട്ടോ. ഇപ്പം എന്തായാലും തൽക്കാലം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് വെട്ട മൂവിയിലെ സോങ് ഇടുന്നു ഞാൻ ഇപ്പോഴാ കേട്ടോ. ഞാൻ ആ മെസ്സേജ് കണ്ട അല്ലെങ്കിൽ ഞാൻ ആ പാട്ട് ഇപ്പം തന്നെ പ്ലേ ചെയ്തേനെ. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം. അതിനിടയിൽ നിങ്ങളുടെ ഗസ്സിങ്സ് ഒക്കെ പോകുന്നോട്ടെ. 5000917 ഗസ്സിങ് നടക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, താങ്കൾ ഈ കേട്ട ശബ്ദത്തിന്റെ ഉടമയുടെ പേരും കൊണ്ട് വരരുതെന്ന് കേട്ടോ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
1: യു ആർ ലിസണിംഗ് ടു
4: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ.

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസിനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാനുണ്ടല്ലോ എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമുണ്ട്, അതായത് ഈ ചിയാ സീഡ്സ് എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഡെയിലി പറ്റുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിലും ഒക്കെ തന്നെ ഈ വെള്ളത്തിൽ ഇതാക്കിയിട്ട് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതങ്ങനെ ആ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിലാണെങ്കിൽ പോലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഓട്ട് മീലിൻ്റെ ഒക്കെ ഇത് ചെയ്യുന്ന അതിനകത്തേക്കൊക്കെ ഈ ചിയാ സീഡ്സൊക്കെ ഇട്ട് കഴിക്കുന്നതൊക്കെ ഞാൻ കുറേ പേര് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ നേരത്തെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പകുതി ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും നമ്മളത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് ചെയ്യുക. പക്ഷെ ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അതൊരു മിസ്റ്റേക്കായി മാറുകയും ചെയ്യും. ഇപ്പം എനിക്ക് പറയാനുള്ളത് ഹാർവേർഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്, അത് ചിയാ സീഡ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ടൈനി സീഡ്സ് ആയിട്ടുള്ള ഈ ഒരു ചിയാ സീഡ്സ് കൂടുതലും സ്മൂത്തീസിലും ഓട്ട് മീൽസിലും അതുപോലെ സാലഡ്സിലും അല്ലാതെ ജസ്റ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അങ്ങനെയും ഒക്കെ കഴിക്കാറുണ്ട്. ഫൈബറാണ്, ലൈക്ക് വെരി റിച്ച് ഇൻ ഫൈബർ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ആന്റി ഓക്സിഡൻസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മുടെ ഗട്ടിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ്. ബട്ട് ഇപ്പോൾ ഹാർവേർഡ് എന്ന് പറയുന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഒരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിയാ സീഡ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ കഴിക്കുന്നതിലൂടെ ഈ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും, ശരിയാണ്. പക്ഷേ അതെങ്ങനെയാണ് അതിന്റെ ഫുൾ ബെനിഫിറ്റ്സിലേക്ക് എത്തേണ്ടത്, അത് കഴിക്കേണ്ട രീതി എന്താണ്, ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്യുന്നത് ഓക്കെ ഫൈൻ, അത് 10 times അതിന്റെ വെള്ളം അബ്സോർവ് ചെയ്യുമ്പോൾ വെയിറ്റിലേക്ക് എത്തി അത് എക്സ്പാൻഡ് ആയി അതിനുശേഷമാണ് നമ്മൾ കഴിക്കാറുള്ളത്, ഓക്കെ ഫൈൻ, അത് അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ചില ആൾക്കാരുണ്ട് ജസ്റ്റ് ഈ നോർമൽ സീഡ്സ് ഒക്കെ ആഡ് ചെയ്യില്ലേ, ഈ പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന പോലെ ചിയാ സീഡ്സ് ഈ സാലഡിൽ എന്തിലാണെങ്കിലും വെറുതെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഡയറക്ട്ലി കഴിക്കും. ഈ ഡയറക്ട്ലി കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ പറയുക, അതായത് വാട്ടർ ഒന്നും അബ്സോർവ് ചെയ്യാൻ അതിന് സമയം കിട്ടാണ്ട് ഡയറക്ട്ലി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് അകത്ത് ചെന്ന് ഇൻഡസ്റ്റൈനിൽ എത്തിയതിനു ശേഷമാണ് ഇത് എക്സ്പാൻഡ് ആവുന്നത്, എന്നിട്ടാണ് അത് ഗ്രോ ആവുന്നത്. അപ്പോൾ അത് അബ്ഡോമിനൽ ക്രാംസ് വരാനും കോൺസ്റ്റിപ്പേഷൻ വരാനും ഈവൻ നമുക്ക് ഇൻ റെയർ കേസസ് അതൊരു ബ്ലോക്കേജ് പോലെ അവിടെ നിൽക്കാനും ഒക്കെ തന്നെ ചാൻസസ് കൂടുതലാണ്. ഈവൻ ഭയങ്കര ഫേമസ് ഡോക്ടർ ആയിട്ടുള്ള ഡോക്ടർ സേതി വരെ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ചിയാ സീഡ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ച്, അതായത് ഇപ്പോൾ 3-4 tablespoons ഓഫ് വാട്ടറിൽ ഒരു 20 minutes എങ്കിലും സോക്ക് ചെയ്ത് വെച്ച് അതിനുശേഷം മാത്രമേ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. എന്തായാലും ഇപ്പോൾ നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. സോ കീപ് ലിസണിംഗ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
1: Horror. Thank you, Pogan. Anuadilla. Or drama.
3: In the Kutumbam. In the Sorkaraji.
1: Is the genre Idanangilum? Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഹോം ഡെലിവറി

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്,
5: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
4: Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal.
6: 917 Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler.
8: Powered by
9: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
10: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

എന്തൊക്കെ ഗസ്സസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അറിയോ? എന്റെ പൊന്നി, വിനീത് ശ്രീനിവാസനാണോ, ജോബ് കുര്യനാണോ, വിജയ് യേശുദാസാണോ, അതോ മറ്റു ചില ആൾക്കാരുടെയൊക്കെ തന്നെ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇതാരാണ് എന്ന് നിങ്ങളോടൊന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും ഒരുപാട് ഗസ്സസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ശരി ഉത്തരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാരാണെന്നുള്ളത് ഞങ്ങൾ വൈകുന്നേരം പറയുന്നതായിരിക്കും. ഉറപ്പായിട്ടും എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പാട്ടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പാടിയും പറഞ്ഞും നമ്മൾക്ക് നമ്മുടെ കൂടെ കൂടുന്ന ഒരാൾ തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലൂവും കൂടി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലൂ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ കുറേ പാട്ടുകൾ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഹായ് അഷ്ടമി, സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആർ കെ പാമ്പൂരിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു ആനിവേഴ്സറി വിഷസ് നൽകാമോ എൻ്റെ കൊളീഗ് മിസ്റ്റർ ദിലീപനോ? ആഹാ, നല്ല പേരിട്ടോ. ഓ, ശ്രീലങ്കൻ ആണല്ലേ. ഓക്കെ, ദിലീപൻ ആൻഡ് വൈഫ് കാലൈവാണി. കലൈവാണി എന്നായിരിക്കോ കാലൈവാണി എന്നായിരിക്കോ? കലൈവാണി എന്നായിരിക്കും അല്ലേ. ആ, കലൈവാണി. രണ്ടുപേരുടെയും 17-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ആർ കെ പാമ്പൂർ ആൻഡ് അൽ അൻസാരി ആൻഡ് പാർട്ട്നേഴ്സിൻ്റെ ട്രേഡിംഗ് കമ്പനി ടീമിൻ്റെ വക ഒരു വിഷസ് അറിയിക്കുന്നു. അപ്പോൾ റേഡിയോ സ്നോയിലൂടെ നമ്മുടെ മിസ്റ്റർ ദിലീപൻ ആൻഡ് കലൈവാണി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. So whoever is messaging me right now, Augustine nu parayna oru idil nindana enik message varunathu. So what you are typing right now, I really can't understand because the whole thing is not English. It is something else. I really have to translate, I think. So just message me in English so that I can read your messages, okay? Endukku message aikunnade enik onnum manasilavunnilla adondana. Anyway, nammalde oru valiya event ne kurichittulla oru vyaktiye kurichittulla guessing nadannonde irikkunnunde. So you can message us right now, 5000917 ലേക്ക്. ഒപ്പം തന്നെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ കഴിപ്പിക്കാനോ അല്ലെങ്കിൽ M4 മാരിയുടെ കല്യാണം കഴിച്ചവരോ ആണോ നിങ്ങൾ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ടേ ഒരു കാര്യം പറഞ്ഞുതരാം. M4 മാരി ടീം വരുന്നുണ്ട്, അതിനോടൊപ്പം മറ്റ് ഒരുപാട് കാര്യങ്ങൾ, സർപ്രൈസുകളുണ്ട്. അതിനെക്കുറിച്ച് പറയാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ഇത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. നല്ലൊരു പാട്ടിലേക്ക് നമുക്ക് പോയാലോ? ആ, പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ, കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നിജി വർഷാദും ജോൽസ്നെയും പാടിയൊരു പാട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ടൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.

0: വചനങ്ങളിലൂടെ. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

ഇന്നും ക്ലോസർ. അയ്യോ, വൺ സെക്കൻഡ്, ഐ വിൽ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കൻ ടേക്ക് ഹിസ് ഹാൻഡ് ആൻഡ്

0: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: Home delivery.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: വെൽക്കം ബാക്ക്. കഥന്റെ ഫേവറേറ്റ് ജീനിയസ് സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെ ഉള്ളത്. സ്വന്തം പേര് വരെ മറന്നു പോകണല്ലോ ദൈവമേ. ഏതായാലും 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് വിശപ്പിന്റെ ഒരു വിളി വരുന്നോണ്ടാന്ന് തോന്നുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അത്ര നന്നായിട്ട് കഴിച്ചിട്ടില്ല, അതാണ്. ആ ഇതേപോലെ ഭക്ഷണം കഴിക്കാറിയാം ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഇടയിലുണ്ടല്ലോ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ രാജൻ, രാജൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ഒരു കാര്യം കേട്ടിരുന്നു, ഒരു മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ചെയ്ത് തരുന്ന ഒരു ടീം, എന്താണ് സംഭവം, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമെന്നൊക്കെ ചോദിച്ചു. സംഭവം m4marry.com, നമുക്കൊക്കെ അറിയാവുന്ന m4marry ഖത്തറിലേക്ക് എത്തുകയാണ്. എല്ലാ വർഷവും എത്താറുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ ഒരു സെപ്റ്റംബർ 11 വരുന്നത്. സോ വെൻ ദേ കം ഹിയർ, അവർ ഐബിസ് ഹോട്ടലിൽ ഉണ്ടാവും 11 വൈകുന്നേരം. ഏകദേശം 4 മണിക്ക് തുടങ്ങി 9 മണി വരെ കേട്ടോ. അവരുടെ കൂടെ ഇരുന്നാൽ നമുക്ക് നമ്മുടെ മാരേജ് നോക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കുട്ടികളോ അനിയന്മാരോ അനീത്തിമാരോ അവർക്കൊക്കെ മാരേജ് നോക്കുന്നുണ്ടെങ്കിൽ, ഈവൻ നാട്ടിലാണ് അവർക്ക് നോക്കുന്നുണ്ടെങ്കിൽ, ഇവരിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി പോയി സംസാരിച്ച് അവരുടെ ആ ഒരു ഫുൾ മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ, ആ ഒരു പ്രൊഫൈലൊക്കെ തന്നെ സെറ്റ് ചെയ്ത് പേഴ്സണലൈസ്ഡ് ആയിട്ട് എന്തൊക്കെയാണ് വേണോ അതൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം m4marry അറിയാവുന്ന ഒരാളാണോ നിങ്ങൾ, നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെ ഗാങ്ങിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അവരൊക്കെ m4marry-യിലൂടെയാണോ കല്യാണം കഴിച്ചത്? ആണെങ്കിൽ എനിക്കൊന്ന് m4marry എന്ന് മാത്രം ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. 5000997-ലേക്ക് നിങ്ങളായിരിക്കണമെന്നില്ല, നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും m4marry-യിലൂടെ കണ്ടുമുട്ടിയവരാണോ, അങ്ങനെയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ, ഇപ്പം തന്നെ മെസ്സേജ് അയക്കൂ കേട്ടോ, 5000997-ലേക്ക്. കഷ്ടമാണല്ലോ അഷ്ടമി പേര് പറയുന്നത്. അതെ, സത്യം. സാധാരണ ഞാൻ വിചാരിച്ചിരുന്നത് ബാക്കിയുള്ളവർക്കാണ് എൻ്റെ പേര് പറയുന്ന കഷ്ടം, ഇപ്പോൾ വന്ന് വന്ന് എനിക്ക് തന്നെ കഷ്ടമായിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് നമ്മുടെ ടങ് ഒന്ന് ചെറുതായിട്ട് സ്ലിപ്പായി പോവുള്ളൂ, അങ്ങനെ സ്ലിപ്പ് പോയതാണ്. കുഴപ്പമില്ല, എനിക്കിപ്പോഴും സ്ലിപ്പാകുണ്ടെന്ന് തോന്നുന്നു. ഈ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് തിരിച്ചാരാം കേട്ടോ. നമുക്ക് നേരെ ചന്ദ്രലേഖയിൽ ഒരു പാട്ടൊക്കെ കേട്ടിരിക്കാം. അപ്പോഴേക്കും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ m4marry-യിലൂടെ കല്യാണം കഴിച്ചവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കൂ കേട്ടോ, 5000997-ലേക്ക്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ? നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: frequency. Now available on Vodafone Shuf app. ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണം എപ്പോഴേക്ക് നടക്കുക?
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mary.com.
3: Home delivery.

നാട്ടിലെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നാട്ടിൽ ഈ പറഞ്ഞ പോലെ മഴയൊക്കെ ഒന്ന് മാറി ഇങ്ങനെ പതിയെ വരുന്നു എന്നാൽ, ഇവിടെയാണെന്നുണ്ടെങ്കിലോ ചൂടൊട്ടും മാറുന്നുമില്ല. ആകെ മൊത്തത്തിൽ മാറിയും തിരിഞ്ഞും കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെതർ എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക്, അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇവിടെ ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള, ഇന്നത്തെ ദിവസം അതായത് മൺഡേ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 44 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഹിറ്റാകും എന്നാണ് പറയപ്പെടുന്നത്. ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയായിരിക്കും. ഇപ്പം ഓൾറെഡി ഇപ്പോൾ ദോഹയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 41 ഡിഗ്രിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓൾറെഡി ഇന്നലെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദോഹയിൽ 40 ഡിഗ്രി ദോഹയിലും ദുക്കാനിലും വക്രയിലൊക്കെ കാണപ്പെടും. അതുപോലെ നമ്മുടെ മിസൈദ് ഏരിയയിലേക്ക് 41, അബു സമറിയിലേക്ക് 44 എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും 41 ഇപ്പോൾ ഓൾമോസ്റ്റ് കാണിക്കുന്നത്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് കനക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 44 വരെ എത്തിയേക്കാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം ഇപ്പം രാത്രികളിലൊക്കെ വീണ്ടും നടക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ ഈവൻ ഫുട്ബോൾ കളിയാണെങ്കിലും ഒക്കെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഈ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ആക്കിക്കൊണ്ടിരിക്കണം. ഹൈഡ്രേറ്റ് ആക്കിയില്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തളർച്ചകൾ വരും, അതിനനുസരിച്ചിട്ടുള്ള അസുഖങ്ങൾ വരും, അതിനനുസരിച്ച് നമുക്ക് പിന്നെ ആകെ മൊത്തത്തിൽ ശരീരത്തിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ ഉറപ്പാക്കണം കേട്ടോ. ഒരുപാട് വാരി വലിച്ച് മറ്റേ ഈ പറഞ്ഞ പോലെ കുറച്ച് കുടിക്കാൻ പറയുമ്പോഴത്തേക്കും ഒരു ലോഡ് മറ്റേ വാട്ടർ ടാങ്ക് തീർക്കുന്ന പോലെ എടുത്തിട്ട് കുടിക്കരുത്, അതും വളരെ ദോഷമാണ്. നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾഡ് ആയിരിക്കണം. അതായത് നമുക്കിപ്പോൾ ഒരു നോർമൽ ഒരു ആളാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 3 ഗ്ലാസ് ഓഫ് വാട്ടർ ഓർ മേ ബി 2 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, ഞാൻ 2 ലിറ്റർ എന്നാണ് കേട്ടോ പറയാൻ വന്നത്, 2 ലിറ്ററോ അല്ലെങ്കിൽ 3 ലിറ്ററോ ഒക്കെ കുടിക്കുന്നവരുണ്ടാവും. നേരെ തിരിച്ച് 1 ഗ്ലാസ് വെള്ളത്തിലൊക്കെ ഒരു ദിവസം പോകുന്നവരുണ്ടാവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. എത്രയാണോ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടത് അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ വെള്ളം കുടിക്കാനായിട്ട് ഓർക്കുക. ഇതുകൂടി പറഞ്ഞ് നേരെ അടുത്ത പാട്ടിലേക്ക് പോട്ടെ. യദു കൃഷ്ണൻ ആൻഡ് ശിവാങ്കി പാടിയ പാട്ടാണ് ഗാന്ധി ടോക്സിലെ സോങ്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
3: 500-56123.
4: ഹായ്, ഞാൻ നരേൻ.
5: റേഡിയോ സുനോ
4: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി.
2: വെൽക്കം ബാക്ക്. ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM-ൽ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് ചില ക്ലൂസും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാണതെന്നൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈവനിങ് ഷോയിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തായാലും അതിനുവേണ്ടി ഒരു ക്ലൂവും കൂടി തരാനായിട്ട് പോവാണ് കേട്ടോ. സോ ബേസിക്കലി ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും വലിയൊരു ഇവൻറ്റ് നടക്കാനായിട്ട് പോകുന്നു. പാട്ട് പാടാനും പറയാനുമായി ഒരാളെത്തുന്നു. അപ്പോൾ അത് ആരാണെന്ന് ഗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ടി നെക്സ്റ്റ് ഒരു ക്ലൂ കൂടി തരുന്നു. അപ്പോൾ വിചാരിക്കും ഇത് പാടിയ ആളാണത്. അതിൻ്റെ കുറേ മെസ്സേജസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, പാടി

അപ്പൊ എന്തായാലും വേഗം തന്നെ ഈ പറഞ്ഞപോലെ ആരാണ് ഇതെന്ന് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഈ വരാനായിട്ട് പോകുന്ന ആളാരാണെന്ന് ഒന്ന് ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ 5000097 കേട്ടോ. ആരാണെന്ന് വേഗം തന്നെ അയക്കണേ. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ വിജയേശുദാസ് അല്ല, അത് ഞാൻ പറയാം. ക്ലൂ തന്നതുകൊണ്ട് ഞാൻ പറയാണ് വിജയേശുദാസ് എന്ന് പറഞ്ഞ് വരണ്ട, അതല്ല. പക്ഷെ ആരാണ് ഞാൻ ഈ പറയുന്ന ആ ഒരു വ്യക്തി, അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. ഒപ്പം തന്നെ ആ ഒരു പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാനുള്ളൊരു അവസരവും കൂടി ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ വൈകുന്നേരം പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നേരെ പോകുന്നു ഗോതയിലെ ഒരു പാട്ടിലേക്ക്.

ഗൗരിലക്ഷ്മി പാടിയ ഗോദയിലെ ഈ ഒരു പാട്ടും കൂടെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഫോർമാരിയുടെ ലൊക്കേഷനൊക്കെ ചോദിച്ച് കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊക്കെ എത്തുന്നതായിരിക്കും, അതിലേക്ക് മെസ്സേജ് ഞാൻ റിപ്ലൈ തരാം. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു കാര്യം പറഞ്ഞ് നേരെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് സിനിമാ വിശേഷങ്ങളുമായി തിരിച്ചെത്തണമല്ലോ. അപ്പം എന്തായാലും ആ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഒപ്പം തന്നെ ഓരോ ഷോ ആകുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഞാൻ കുറച്ച് മുൻപ് ആരാണ് വരാനായിട്ട് പോകുന്ന ആർട്ടിസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കുറേ പേര് കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ആൻസേഴ്സ് ഞാനിവിടെ കാണുന്നുണ്ട്. ശരിയാണ് ഒരുപാട് പേര് പറയുന്നത്, പക്ഷെ എന്താണ് ഏതാണെന്നൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ഷോസും കേൾക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: ഒറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.

Radio Suno 91.7 FM, Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി. You're listening to Radio Sono 91.7 കേട്ട് കേട്ട് കൂട്ടുകൂട.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.

കൂടെ ജോയിൻ ചെയ്യുന്നത്. സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് ഈ പതിവ് പോലെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. എസ്പെഷ്യലി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നടന്മാരൊക്കെ വീണ്ടും വീണ്ടും ഒക്കെ അവരുടെ ആ ഒരു നായക കഥാപാത്രങ്ങളിലേക്ക് വരുന്നു. ഒന്നും രണ്ടും മൂവീസൊക്കെ അടുപ്പിച്ച് തന്നെ ഇത് റിലീസാവാൻ പോകുന്നു. റിലീസ് വിശേഷങ്ങളും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായിട്ട് ആൻഡ് ഓൾസോ സിനിമ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ആഫ്റ്റർനൂൺ വിഷ് ചെയ്യുന്നു. അപ്പോൾ ആ ആഫ്റ്റർനൂൺ മെസ്സേജസ് ഒക്കെ ഇങ്ങ് പോകുന്നോട്ടെ. ഐ ആം ഓൾസോ വെയിറ്റിംഗ് ടു സീ ടു റീഡ് ഔട്ട് യുവർ മെസ്സേജസ്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും വിട്ടുപോകണ്ട. ഇതിനിടയ്ക്ക് 5000997 ആൻഡ് ഓൾസോ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഉടൻ തന്നെ സിനിമ വിശേഷങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഐ ആം എക്സൈറ്റഡ് പുതിയ സിനിമകളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട്. ബട്ട് ആസ് ഓഫ് നൗ ദ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കൂടി കടക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത്. മാറ്റണി ബാഷപ്പായിരുന്നു.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
0: You are listening to Radio Sunon 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM,
1: Qatar's favorite radio station.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സിനോ 91.7 എഫ് എം മാറ്റിനി ബാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി. സിനിമാ വിശേഷങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് സൈജു കുറുപ്പ് ദേ ഇങ്ങനെ ട്രാക്ക് മാറ്റി വരികയാണ്. കഴിഞ്ഞ ദിവസം സൈജു കുറുപ്പിന്റെ ഒരു മൂവിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ സൈജു കുറുപ്പിന്റെ തന്നെ മറ്റൊരു ചിത്രം, കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന നവാഗതനായ സാഗർ രജനിയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രം. ആ ചിത്രത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. സ്വിച്ച് ഓൺ കർമ്മം ഇന്ന് രാവിലെ കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പ്രശസ്ത നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ആണ് സ്വിച്ച് ഓൺ നിർവഹിച്ചത്. ആദ്യ ക്ലാപ്പ് നൽകിയത് നിതീഷസ് നായരാണ്. അരുൺ ഗോപി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അരുൺ ഗോപിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രവും കൂടിയാണിത്. സായ്കുമാർ, റിയ ജിത്തു, ജയകൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, ധ്യാൻ ശ്രീനിവാസൻ, അഭിരാം രാധാകൃഷ്ണൻ, അൽതാഫ് സലീം, വെൻസി അലോഷ്യസ്, ശങ്കർ രാമകൃഷ്ണൻ, രാജേഷ് ശർമ്മ, മധുപാൽ, ഷാൻ റഹ്മാൻ, ഷാജു ശ്രീധർ, ഉത്തരാ ഉണ്ണി, അൽതാഫ് പഞ്ഞിക്കാരൻ, ശ്രീരേഖ, അഖിൽ, ഷമീർ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ചിത്രം ഒരു കോമഡി എന്റർടൈനർ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആൻഡ് ഓഫ്കോഴ്സ് ആ ഒരു കാസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എവിടേക്കോ കുറെ കോമഡിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഈ രീതിയിലുള്ള സൂചനകൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ചിത്രത്തിൽ സംഗീതമൊരുക്കുന്നത് സനൽ ദേവാണ്. ചിത്രത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ റിലീസും ചിത്രത്തിന്റെ പേരും ഒക്കെ റിലീസാവാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വിശേഷങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: ചെന്നൈ ബീറ്റ്സ്,
3: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
4: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM-ൽ. ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. സിനിമാ വിശേഷങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ നമ്മളെ ഇങ്ങനെ സർപ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് മെഗാ സ്റ്റാർസ് കൂടിയാകുമ്പോൾ നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന വേറൊരു ലെവലിലേക്ക് പോകും. ഇനി എത്രയൊക്കെ തന്നെ സിനിമയോ സിനിമയുടെ കഥയോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ അഭിനയിക്കുന്ന വ്യക്തികളുടെ, മെഗാ സ്റ്റാർസ് ആയിട്ടുള്ള നമ്മുടെ അത്രയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ആൻഡ് വൺ സച്ച് മൂവി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഗംഭീരമായിട്ടുള്ള ചിത്രം, ധനുഷ്, മമ്മൂട്ടി എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓം. ഓമിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോ കടക്കുന്നത്. ചിത്രത്തിന്റെ പുതിയ ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടീസറാണ് ഇപ്പോ പുറത്തുവിട്ടിട്ടുള്ളത്. കാർത്തികേയൻ എന്ന കഥാപാത്രവുമായാണ് ചിത്രത്തിൽ മമ്മൂക്ക എത്തുന്നത്. മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരിക്കുന്ന ദിവസം തന്നെ അങ്ങനെ ഒരു ടീസർ പുറത്തിറങ്ങുക ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, നീണ്ട 8 വർഷത്തിന് ശേഷമാണ് മമ്മൂക്ക തമിഴിൽ അഭിനയിക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള, ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറുമായിട്ടാണ് മമ്മൂക്ക ഈ ചിത്രത്തിൽ എത്തുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു മാസ് ലുക്കാണ് മമ്മൂക്ക കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടീസർ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോമിന്റെ ടീസർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായിരിക്കുന്ന മമ്മൂക്കയുടെ ബർത്ത്ഡേ തന്നെ റിലീസ് ചെയ്ത ആ ഒരു ടീസർ പോയി കാണാനായിട്ട് മറക്കണ്ട കേട്ടോ. ഏകദേശം 2 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ ടീസർ ഇസ് ക്വൈറ്റ് എന്റർടൈനിങ്, സോ കാണാനായിട്ട് മറന്നു പോകണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ദേ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇനി നിങ്ങൾ എന്റർടൈൻ ചെയ്യാനായിട്ട് നിസയും അഷ്ടമിയും ജോയിൻ ചെയ്യുന്നതായിരിക്കും ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ. പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്,
6: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
5: Power up your evenings with 917 evenings. Nyayar mudal vyajam vare, vaigittu 5 mani mudal.
7: 917 Joy Alukas 917 evenings
8: presented by Joy Alukas, world's favorite jeweler.
9: Powered by
10: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707
8: and
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
2: This is Matine Masha, Matine. Only on
0: Radio Suno 91.7 FM.
2: Brought to you by
12: Safari, world-class shopping experience, Doha, Qatar,
8: and
13: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: Good afternoon. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ൽ ബാറ്റിനി മാഷപ്പിന്റെ ടൈമിൽ അഷ്ടമിയും നിസയും ഒരുമിച്ച് ജോയിൻ ചെയ്യാനായിട്ടതായി എത്തിയിരിക്കുകയാണ്.
15: ഇന്ന് ഒരുപാട് ഒരുപാട് സിനിമാ വിശേഷങ്ങളുള്ള ദിവസമാണ്. ഞാൻ രാവിലെ തന്നെ മോർണിംഗില് ഒത്തിരി പേര് പോസ്റ്റേഴ്സ് ഒക്കെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗിൽ. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ മാറ്റിനി മാഷപ്പില് ഡീറ്റെയിൽ ആയിട്ട് പറയും, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ രാവിലെ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് തൊട്ട് തലോടി ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു പോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്.
14: ഉറപ്പായിട്ടും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ത്രൂ ഔട്ട് ഹോം ഡെലിവറിയിൽ ഇരുന്നപ്പോ ഉണ്ടല്ലോ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബർത്ത്ഡേ വിഷസ് അറിയിച്ചത് ലാലേട്ടൻ ഫാൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാരും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. പക്ഷെ ലാലേട്ടൻ ഇച്ചാക്കയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വീണ്ടും അതേപോലെ തന്നെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു അഭിനേതാവ്, അദ്ദേഹത്തിനെ അതിപ്പോ ഏതാളുടെ ഫാനാണെങ്കിലും ശരി മലയാളികൾക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ്.
15: ഓക്കെ, അപ്പൊ നിങ്ങള് മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്ന ദിവസമാണെന്ന്, അതാണ് ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
14: കത്തിക്കാണ്.
15: അതെ, ഒന്ന് മേള, അതായത് മമ്മൂക്ക നേരത്തെ മേള എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേ ടൈറ്റിലില് വീണ്ടും മേള എന്ന പേരിൽ സിനിമ വരുവാണ്. ഒരേ നായകൻ, ഒരേ ടൈറ്റിൽ രണ്ട് സിനിമ.
14: ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ അങ്ങനെ ഒരു സംഭവം, കാരണം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ട് ആണോ അല്ലല്ലോ,
15: എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ കറക്റ്റ് അറിയില്ല,
14: കാരണം
15: കറക്റ്റ് അറിയില്ല. ഒരു സർക്കസ് കൂടാരം അതിന്റെ ഒരു ഓണർ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലും പല വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റ് അറിയില്ല.
14: പക്ഷേ സാധാരണ നമ്മളിപ്പം ഒരേ ആള് ഒരേ ടൈറ്റിലൊക്കെ സെക്കൻഡ് പാർട്ടിനോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കാണാറുള്ളത്. ഇത് സെക്കൻഡ് പാർട്ടോ അങ്ങനെ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ആദ്യത്തെ സംഭവം തന്നെ ആയിരിക്കും.
15: തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനോഹരമായ കാഴ്ചയായിരിക്കും. മേള ഭയങ്കര എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് കാണാനായിട്ടും അറിയാനായിട്ടും സാധിക്കുന്നത്. അതുപോലെ തന്നെ തമിഴിൽ നിന്നും
14: ധനുഷിന്റെ
15: കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കാണണം. സായ് അഭയങ്കറിന്റെ ഒരു മ്യൂസിക്കില് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒ എം സിയാറ എൻട്രി അല്ലേ.
14: അതെ, ഒ എം എന്ന് പറയുന്ന ധനുഷിന്റെ സിനിമയിലെ മമ്മൂക്കയുടെ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മളിങ്ങനെ വെയിറ്റിംഗിലായിരുന്നു. എന്തായാലും അതിഗംഭീരമായിട്ടാണ് അതും അവര് ഇന്നത്തെ ദിവസം ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്.
15: ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് കൊടുത്തൊരു ഗംഭീരമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങള് കാണാത്തവരുണ്ടെങ്കിൽ
14: വേഗം കണ്ടുകൂടാ.
15: സിയാറ എന്നുള്ള സിയ എൻട്രി എന്നാണ്,
14: സിയ
15: എസ് ഐ വൈ എ സിയ എൻട്രി എന്നാണ് കൊടുക്കേണ്ടത്. അപ്പം അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ പെട്ടെന്ന് കണ്ടു. കൂടെ നമ്മളുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ഉണ്ടാവും.
14: കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് ഇന്നോ ഇന്നലെയോ അല്ല, രണ്ടു മൂന്ന് ദിവസമായിട്ട് മമ്മൂക്കയുടെ സ്റ്റൈല് കടന്ന് കത്തുകയാണ് ഇൻസ്റ്റഗ്രാമില്. അദ്ദേഹത്തിന്റെ നല്ല ഓറഞ്ച് ഷർട്ടും കാര്യങ്ങളാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഓരോരോ ഫോട്ടോസ് വരുന്നതാണെങ്കിലും ഒക്കെ പോട്ടെ, ഇന്നത്തെ പോസ്റ്റേഴ്സിൽ ഉൾപ്പെടെയുള്ള ലുക്കാണ് ചർച്ചാ വിഷയം.
15: ഓക്കെ,
14: അതുകൊണ്ട് തന്നെ നമുക്ക് അത് കഴിഞ്ഞു പോയിട്ട് വന്നാലോ,
15: ആ ലുക്ക് പിടിച്ച് ഞങ്ങളും എന്നൊന്ന് സഞ്ചരിക്കാനായിട്ട് പോവാണ്. അപ്പൊ ആരാണ് അതിഥി, എന്താണ് വിശേഷങ്ങൾ എന്നറിയാനായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4Marry.com.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ആന്റണി മാഷപ്പിൽ നമ്മൾ ഇന്ന് മമൂക്ക സ്പെഷ്യൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്ന സിനിമയുടെ പോസ്റ്ററിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ലുക്കിനെ കുറിച്ചും ഇൻസ്റ്റഗ്രാമിലെ ഓരോ വിശേഷങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയായിരുന്നു. അപ്പോ നമുക്ക് ചെറുതായിട്ട് ആ ഒരു ലുക്കിന് പിന്നിലുള്ള ആൾക്കാരിലേക്കും കൂടി ഒന്ന് പോയാലോ. യെസ്, നമ്മുടെ കൂടി ഇപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആന്റണി മാഷപ്പിൽ ഫാഷൻ ഡിറക്ടർ ആയിട്ടുള്ള മെൽവിൻ ആണ്. ഹായ് മെൽവിൻ, വെൽക്കം ടു റേഡിയോ സിനോ.
1: അപ്പൊ വിളിക്കാനുള്ള കാരണം മമ്മൂക്കയുടെ ഫോട്ടോ ഇങ്ങനെ ഇൻസ്റ്റ കത്തിച്ച് പറന്നോണ്ടിരിക്കുകയാണ്. ആ ഫോട്ടോയ്ക്ക് പിന്നിലെ വിശേഷങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമോ?
2: ഡെഫിനറ്റ്ലി മേള ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഈവൻ നമ്മള് ഇതിന്റെ ലുക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് എനിക്ക് മാത്രമല്ല, മമ്മൂക്കയുടെ പേഴ്സണൽ ഡിസൈനർ ഉണ്ട് അഭിജിത്ത്. ഈവൻ അഭിജിത്തിന്റെയും കൂടി കോൺട്രിബ്യൂഷൻ ആണ് സിനിമയുടെ മമ്മൂക്കയുടെ ഈ പറയുന്ന ഗ്രാൻഡ് ലുക്ക് എന്ന് പറയുന്നത്. അഭിജിത്താണ് കൂടുതലും മമ്മൂക്കയുടെ പേഴ്സണൽ സിനിമ, ഈ രണ്ട് ഇപ്പോ റീസെന്റ്ലി വരുന്ന രണ്ട് സിനിമകളുടെ പേഴ്സണൽ കൂടുതലായിട്ട് മമ്മൂക്കയുടെ കോസ്റ്റ്യൂംസിനകത്ത് ഇൻവോൾവ് ഉള്ളത് അഭിജിത്ത്. മേജർ ക്രെഡിറ്റ് അഭിജിത്താണ്. നമ്മുടെ ഭാഗത്തുനിന്ന് സജഷൻസും ഐഡിയയും ഓറ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഉള്ളതാണ് നമ്മളൊരു ക്യാരക്ടറൈസേഷൻ ചെയ്യുമ്പോ ഉണ്ടാവുക. ഡെഫിനറ്റ്ലി എന്താ പറയാ, കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള മമ്മൂക്കയുടെ നല്ല രസമുള്ള ഒരു എന്റർടൈനർ സിനിമയായിരിക്കും മേള. കൂടുതലായിട്ട് എനിക്ക് ഈ മേളനെ കുറിച്ച് ഇപ്പൊ റിവീൽ ചെയ്യാൻ
0: പറ്റില്ല,
2: വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള. അതെ അതെ, പണ്ട് മമ്മൂക്കയുടെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട്, മാസ് മുണ്ടൊക്കെ എടുത്തിട്ട്. അപ്പോ അതിനകത്ത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കില് ഇപ്പോ ഈ പോസ്റ്ററിൽ കാണുമ്പോൾ തന്നെ അത് ഭയങ്കര ഒരു എനർജിയാണ്.
0: ഉറപ്പായിട്ടും ഓരോ മമ്മൂക്ക ഫാൻസും ഇന്ന് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഫോട്ടോയും അത് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞിട്ടില്ല, വിശേഷങ്ങൾ ഇനിയും ഒരുപാട് ചോദിക്കാനായിട്ടുണ്ട്. ഫാഷൻ ഡിറക്ടർ ആയിട്ടുള്ള മെൽവിൻ ആണ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. മാച്ചിങ് മാഷപ്പിൽ.

Radio Suno 91.7 FM, Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വെൽക്കം ബാക്ക്. ഇത് മാറ്റിനി മാഷപ്പ് അഷ്ടമി. നിസയാണ് കൂടെ ഉള്ളത്. ഞങ്ങളുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ അതിഥി കൂടെയുണ്ട്. നമ്മളിത് മമ്മൂക്ക സ്പെഷ്യലായിട്ട് കുറച്ചധികം സ്റ്റൈലിംഗ്, അദ്ദേഹത്തിന്റെ സ്റ്റൈലിംഗിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാഷൻ ഡയറക്ടർ മെൽവിൻ ആണ് കൂടെ ഉള്ളത്.
1: ഒരു സ്റ്റൈലിസ്റ്റ് എന്ന നിലയിൽ മമ്മൂക്കയുടെ ആ ഒരു ഡ്രസ്സിങ്ങിനോടുള്ള സെൻസ്, അല്ലെങ്കിൽ ആളുടെ ഒരു സ്റ്റൈലിംഗ്, അതൊക്കെ ഒരു സ്റ്റൈലിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്?
2: ഡെഫിനറ്റ്ലി ഇപ്പോ റീസെന്റ്ലി ഒക്കെ പോസ്റ്റ് ചെയ്താണെങ്കിലും ഞാൻ എന്റെ കരിയറിൽ മമ്മൂക്കയുടെ കൂടെ, ഇപ്പൊ ഞാൻ 5th മൂവിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ ഞാൻ മമ്മൂക്കയ്ക്ക് കോസ്റ്റ്യൂം ത്രൂ ഔട്ട് പ്രോപ്പർലി ഞാൻ ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് നൻപകൽ നേരത്തെ മയക്കത്തിലെ സുന്ദരം എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് ഞാൻ മമ്മൂക്കയ്ക്ക് ഫുള്ളായിട്ട് എന്റെ ഭാഗത്തുനിന്നും ഫുൾ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിൽ നമുക്ക് സജഷൻസ് ഐഡിയാസും ഷെയർ ചെയ്യലാണ് ഡെഫിനറ്റ്ലി. പിന്നെ പേഴ്സണൽ സ്റ്റൈലിംഗിലായാലും മമ്മൂക്കയുടെ ചോയ്സസ് ഓഫ് ഫാഷൻ, ഈ പ്രായത്തിലും ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫാഷൻ, പിന്നെ അത് ക്യാരി ചെയ്യാനുള്ള, ഇപ്പൊ നമ്മൾ എന്ത് ഡ്രസ് ഇട്ടാലും അത് ക്യാരി ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ആസ് എ സ്റ്റൈലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആർക്കെന്ത് ഡ്രസ് സജസ്റ്റ് ചെയ്താലും അതൊരാൾ ക്യാരി ചെയ്യുമ്പോൾ അതിനെ മോർ ബ്യൂട്ടിഫുൾ ആവുന്ന ഒരു സ്റ്റൈലിസ്റ്റിനെ അത് ക്യാരി ചെയ്യുന്ന ആളുടെ കോൺഫിഡൻസും കൂടിയാണ്. ഡെഫിനറ്റ്ലി മമ്മൂക്കയുടെ കോമ്പിനേഷൻസ് ഓഫ് സ്റ്റൈൽസ്, ചോയ്സസ് ഒക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ആസ് എ സ്റ്റൈലിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ആളാണ് മമ്മൂക്ക.
0: ഓക്കെ മെൽവിൻ, ആൻഡ് ഈ ഫാഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മമ്മൂക്കയായിട്ട് പേഴ്സണലി ഒരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ടോ?
2: സ്റ്റൈലിനെ കുറിച്ചിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാനും ശരി ഓവർ ദ ടോപ്പ് ഫാഷൻ ചെയ്യുന്ന ഒരു കോംപ്ലിമെന്ററി കമന്റ്സ് കിട്ടാറുണ്ട്. പിന്നെ ഇതേപോലെ ബ്രഹ്മയുഗം ചെയ്യുന്ന സമയത്ത് ഗോൾഡിന്റെ ഒരു ബ്ലാക്കിൽ തന്നെ ഫുൾ ഗോൾഡ് ഉള്ള ഒരു ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു ഡ്രസ് ഇട്ടിട്ട് പോയ അന്നും നമ്മള് ഈ ഫൈനലി ഗ്രൂപ്പ് ഫോട്ടോ, അതായത് നമുക്ക് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കും, അടേലും ഒരു കോംപ്ലിമെന്ററി കമന്റ് കിട്ടിയിരുന്നു. മോൻ ഭയങ്കര റിച്ച് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര റാൻഡംലി നമ്മുടെ സ്റ്റൈലിനെ ഇഷ്ടപ്പെട്ടിട്ട് പറയുന്ന ഇത്. ഈവൻ ഞാൻ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ മമ്മൂട്ടി കമ്പനിയിൽ കണ്ടിന്യൂസ്ലി ജോയിൻ ചെയ്യുന്നത് നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന മൂവി ചെയ്തിട്ടാണ് എനിക്ക് തുടർച്ചയായിട്ട് മമ്മൂക്കയുടെ കൂടെ 2-3 സിനിമകൾ മമ്മൂട്ടി കമ്പനിയുടെ പേരിൽ വർക്ക് ചെയ്യാൻ പറ്റി. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇല്ലെന്നാ അവിടുന്ന് നൻപകൽ നേരത്തിലെ വേ ഓഫ് ഫാഷൻ ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടപ്പോഴാണ് നോട്ടീസ്ഡ് ആവുന്നത്. പിന്നെ വർക്കിന്റെ ആ കോൺട്രിബ്യൂഷൻ ഒക്കെ കണ്ടിട്ടാണ് നമ്മളെ
1: അങ്ങനെ
2: എന്താ പറയാ.
1: നൻപകൽ നേരത്തെ മയക്കത്തിനകത്ത് ആ ഒരു ക്യാരക്ടർ നമുക്കറിയാലോ എങ്ങനെയാണ് ആളുടെ ഒരു സ്വഭാവം, ഒരു തമിഴ് കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു നാടൻ സ്റ്റൈല്. അപ്പൊ അത് ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു നൻപകൽ നേരത്തിന്റെ ഒരു സ്റ്റൈലിംഗ് എങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ?
2: നൻപകൽ നേരത്തെ മയക്കം മമ്മൂക്കയുടെ ഏറ്റവും വലിയ ഒരു ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ടറിന് നമ്മള് ഭയങ്കര ഒരു റോ ആയിട്ടുള്ള സുന്ദരം എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് കൊണ്ടുവരണം. ഈവൻ നാട്ടുമ്പുറത്തുള്ള ബ്ലെൻഡ് ആ വേൾഡിലേക്ക് ബ്ലെൻഡ് ചെയ്യണം. ഡെഫിനറ്റ്ലി എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ചലഞ്ചിങ് ആയിരുന്നു. മമ്മൂക്കനത് കൺവേ ചെയ്തത് വേറെയിക്കുക, ആ കഥാപാത്രത്തിനെ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഞാനും ആ സമയങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. എന്റെ ആ സമയങ്ങളിലുള്ള സിനിമകളും കൂടുതൽ റിയലിസം ജോണറുകളിലായിരുന്നു കൂടുതൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ കരിയറിലെയും ഒരു നല്ല കഥാപാത്രത്തിന് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയുണ്ട്. ഈവൻ ബ്രഹ്മയുഗം ചെയ്യുമ്പോഴായാലും അതിനകത്ത് അഭിജിത്ത് ഉണ്ടായിരുന്നു. ഫുൾ ഫ്രീഡത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് നൻപകൽ നേരത്തെ മയക്കത്തിലാണ് സുന്ദരൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂം ചെയ്തിട്ട്.
0: ഉറപ്പായിട്ടും. എന്തായാലും മെൽവിൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളും കൂടിയാണ് ആസ് എ ഫാഷൻ ഡിസൈനർ. അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിന് മുൻപായിട്ട് ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ഇത് മാറ്റിനി മാഷപ്പ് അഷ്ടമിയും നിസയുമാണ് കൂടെയുള്ളത്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: വെൽക്കം ബാക്ക്. ഇന്ന് മാറ്റിനി മാഷപ്പ് അഷ്ടമിയും ലിസയാണ് കൂടെ ഉള്ളത്. ഞങ്ങളുടെ കൂടെ ഇന്ന് ഏറ്റവും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ് ഫാഷൻ ഡിറക്ടർ മെൽവിൻ. ആൻഡ് മെൽവിനെ കുറിച്ച് പറയാൻ ലിസയാണ് കൂടെ ഉള്ളത്. ആൻഡ് മെൽവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ

0: ഒരു സ്ഥലത്ത് പോയി തുണി എടുക്കാൻ എവിടെയായിരിക്കും കേപ്പബിൾ ആവുക. ആ ടെക്സ്റ്റൈൽ സ്റ്റോറിൽ തന്നെയാണ് നമ്മൾ അതിന്റെ ഫാബ്രിക് എടുക്കുന്നതും അത് കസ്റ്റം മെയ്ഡ് ചെയ്യുന്നതും ആ സിനിമയിൽ എന്റയർലി മമ്മൂക്കയ്ക്ക് സുന്ദരൻ എന്ന ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതും
1: അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തു.
0: പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ ആ ഗ്രാമത്തിലെ ആ നാട്ടുകാരെ എവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത് അതേ സ്റ്റോറിൽ തന്നെ സുന്ദരം എന്ന് പറയുന്ന കഥാപാത്രം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സ്റ്റോറിൽ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഡ്രസ്സും അങ്ങനെയായിരിക്കാം. അപ്പൊ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടാണ് കഥാപാത്രത്തിന്റെ ഞങ്ങൾ കൺസീവ് ചെയ്ത മമ്മിക്ക് അത് അഡോപ്റ്റ് ചെയ്ത് പെർഫോം ചെയ്തത്. അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടും തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു.
1: ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റൈലിസ്റ്റ് നിങ്ങളിപ്പോ ഒരു ഞാനിപ്പോ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് നിങ്ങള് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ക്യാരക്ടറിനെ നിങ്ങളും ഉൾക്കൊള്ളണം അല്ലേ.
0: നമ്മള് സിനിമയിൽ ഞാൻ വരുന്ന സമയത്ത് സിനിമ കുറച്ചും കൂടിയും ഇൻഡെപ്തിലാണ് കഥാപാത്രങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുള്ളവരാണ്. കാരണം കഥാപാത്രങ്ങൾ അത്രത്തോളം എന്നാലാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കെട്ടിയുള്ള അണ്ടമാലകൾ കഴിയുന്ന സമയത്ത് ആസിക്കറുടെ നിന്നൊരു കോൺട്രിബ്യൂഷൻ ഒരു കമന്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിക്കർ കഥാപാത്രത്തിന്റെ 50% ജോബ് ഈസി ആക്കി കൊടുത്ത മേക്കപ്പും കോസ്റ്റ്യൂമാണ് ആസിക്ക് പറയുമ്പോഴാണ് നമ്മൾ അതിനത്രയും ഇൻഡെപ്തിൽ അതിനെ ഓക്കെ അത്രയും നമ്മൾ ചെയ്ത കാര്യങ്ങള് ആ ക്യാരക്ടറിനെ ഭയങ്കര ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്ന സമയത്താണ് പിന്നെ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്ത് നമ്മളൊരു കഥാപാത്രം അതിന്റെ എല്ലാ ഡയമെൻഷനിലും നമ്മൾ തോട്ട് പ്രോസസ്സിലാണ്. സിനിമ കംപ്ലീറ്റ്ലി ഫാഷൻ സ്റ്റൈലിംഗ് വേൾഡിന്റെ അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ്. കാരണം പ്രത്യേകിച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോ അതിനകത്ത് അങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാറുണ്ട്. ഈവൻ ബട്ടന്റെ ഡീറ്റെയിലിങ് ഒരു വാഷിങ്ങിന്റെ ഡീറ്റെയിലിങ് ഏജിങ്ങിന്റെ ഡീറ്റെയിലിങ് അല്ലെങ്കിൽ ഒരു മടങ്ങിയിരിക്കുന്ന സുന്ദരൻ എന്ന കഥാപാത്രത്തിന്റെ തന്നെ അത് ഒരു വാർഡ്രോബിൽ നിന്ന് അതായത് അലമാരയുടെ ഉള്ളിലിരിക്കുന്ന ഷർട്ടിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് അത്ര വർഷങ്ങളായിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള സുന്ദരത്തിന്റെ ക്യാരക്ടറിന്റെ ഒരു ഷർട്ടാണ്. അപ്പൊ ആ ഷർട്ടിന് അതിന്റെ ഒരു ഫോൾഡിങ്ങിന്റെ ഒരു ഫീലിംഗ് വേണം. അത് കുറെ കാലമായിട്ട് ഇരിക്കുന്നതാണ്. ദെൻ അത് പിന്നെ ഒരു പോളിസ്റ്റർ കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വിസ്കോസ് കോട്ടൺ ആണ്. അപ്പോ അതിനകത്ത് അത് എങ്ങനെ ആയിരിക്കും അത്രയും കാലം ഇരുന്നെയും അത് ഫീൽ ഉണ്ടാവുക. ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒബ്സർവേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കഥാപാത്രങ്ങൾക്ക് ചെയ്യാറ്.
1: ഫാഷൻ ഡയറക്ടർ നമ്മൾ കഥകൾ പറഞ്ഞു പോകുന്നു, പക്ഷെ പേഴ്സണലി മമ്മൂക്കയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ്?
0: പേഴ്സണലി ഞാൻ ചെയ്ത സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് രാജമാണിക്യം അങ്ങനെ ഞാൻ മറ്റേ കോളേജിൽ ഫാൻ മറ്റേ ഫൈറ്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് കോളേജ് തൊട്ടിട്ട് സ്കൂൾ തൊട്ടിട്ടൊക്കെ മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നു. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതും കണ്ടിന്യൂസ്ലി കുറച്ച് കണ്ടിന്യൂസ് സിനിമകളിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയതില് അതില് നല്ല രണ്ട് സിനിമകൾ, ഒന്ന് നൻപകൽ നേരത്തെ മയക്കത്തിൽ കെ കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും അതേപോലെ തന്നെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിൽ അതിന്റെ ഭാഗമാകാൻ പറ്റിയതും നാഷണൽ അവാർഡ് വിന്നു ചെയ്യാൻ പറ്റിയതും ഈ രണ്ട് സിനിമകളിലെ ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ കരിയറിലും ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ആ അവാർഡ്സ് ഒക്കെ വിന്നെയും നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ടീം ചെയ്ത സിനിമ അങ്ങനെ ഒരു മറ്റേ മൊമെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ലക്കി ആയതുകൊണ്ടാണെന്നുള്ള ഫീൽ ഉണ്ടാവാറ്.
1: ഓക്കെ, ആൻഡ് ഇന്നത്തെ ദിവസം മെൽവിന് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു സ്പെഷ്യൽ വിഷ് പറയാനുള്ളത്?
0: ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് മറ്റേ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. നമ്മളിപ്പോ ഞാനിപ്പോ മമ്മൂക്കയുടെ ലൊക്കേഷനിൽ തന്നെയാണ്, രണ്ടു ദിവസം മുമ്പാണ് മമ്മൂക്ക ഇവിടെ നിന്ന് പോകുന്നത്.
1: മെൽവിൻ ഇപ്പോ ഉള്ളത് മേളയുടെ സെറ്റിലാണോ?
0: അതെ അതെ, മേളയുടെ സിനിമയുടെ ലൊക്കേഷനിലാണ്.
1: അടിപൊളി അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മളുടെ അടുത്ത് കുറച്ച് സമയമാണെങ്കിൽ സംസാരിച്ചിൽ ഒരുപാട് സന്തോഷം. ഇനിയും അടിപൊളി അടിപൊളി സിനിമകൾ വരട്ടെ, പരീക്ഷണങ്ങൾ തുടരട്ടെ. അങ്ങനെ മെൽവിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. പകൽ നേരത്തെ മയക്കം നമ്മൾ അറിഞ്ഞു. മേള സിനിമയുടെ സെറ്റിൽ നിന്നാണ് ആള് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ഇപ്പോ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ഒരുപാട് മലയാളികൾ ഉണ്ടാവും. എന്തായാലും ഇവിടെ ഖത്തർ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ആ മേളയുടെ ബിഹൈൻഡ് ദി സ്റ്റോറിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റൈലിങ്ങിനെ കുറിച്ചിട്ടും കുറച്ചധികം സിനിമകളെ കുറിച്ചിട്ടും എല്ലാം പറയാനായിട്ടാണ് ഇത്രയും നേരം മെൽവിനെ കൊണ്ടുവന്നത്.
2: ഓക്കെ, ആ ഒരു വിശേഷങ്ങൾ കേട്ടു. ഇനിയും ചില സ്പെഷ്യൽ വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
3: മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
11: Just feel like you're home.
12: Vijana Surabhi.
13: Namaskar, I'm Ramya Nambishan.
14: You're listening to
13: Radio Suno 91.7. Kete kete, kutu kuda.
0: Only on
14: Radio Suno 91.7 FM.
0: Brought to you by
15: Safari, world-class shopping experience, Doha, Qatar.
0: And
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.

0: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റ് ടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ @M4Marry.com.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനി മാഷപ്പ് വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. അഷ്ടമിയും നിസയുമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഞങ്ങൾ ഇത്രയും സമയം കോസ്റ്റ്യൂമുകൾക്കിടയിൽ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലുക്ക്, കോസ്റ്റ്യൂം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മുടെ മലയാളത്തിലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് നായികമാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ അതിലൊരാളുടെ പേരായിരിക്കും സമൃദ്ധ സുനിൽ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സമൃദ്ധ വീണ്ടും വരുന്നു ഇല്ലേ
4: എന്നൊക്കെ സമൃദ്ധ അഖിലായിട്ടാ വരുന്നത്.
3: ഓക്കെ, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അതിന്റെ വിശേഷങ്ങൾ കൂടി നിന്ന് അറിഞ്ഞു പോവാം.
4: അതെ അതെ, ഉറപ്പായിട്ടും എന്തായാലും സമൃദ്ധ സുനിൽ എന്നേ നമുക്ക് വായിലേക്ക് വരുള്ളൂ. അപ്പൊ സമൃദ്ധയുടെ ഏറ്റവും പുതുതായിട്ട് അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം, ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പൂജയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ദിലീഷ് പോത്തൻ, സമൃദ്ധ സുനിൽ, അൽഫോൺസ് പുത്രൻ,
3: ഓക്കെ,
4: നല്ലൊരു കോമ്പിനേഷൻ,
3: എന്തോ ഒരു വെറൈറ്റി സംഭവം അല്ലേ.
4: അതെ, അങ്ങനത്തെ രീതിയിലാണ്. നവരസ ഫിലിംസിന്റെ പ്രൊഡക്ഷൻ നമ്പർ 3 എന്നുള്ള രീതിയിൽ ഷഹീദ് അറഫാത്ത് ഡിറക്ട് ചെയ്തുകൊണ്ട് ശ്രീജിത്ത് കേസും കാർത്തികേയനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സിനിമ ആക്ച്വലി ഇന്നാണ് അതിന്റെ പൂജ കഴിഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയെന്ന് അറിയോ, ഈ ഒരു സെറ്റിൽ നിന്നും ഇപ്പം ഫുള്ള് മീഡിയാസ് ആണല്ലോ, ഓൺലൈൻ മീഡിയാസ് ആണ്, ഒരു ഓൺലൈൻ മീഡിയ പോയിട്ട് ചോദിക്കുകയാണ്, സമൃദ്ധിച്ചി പണ്ട് സിനിമയിൽ വന്ന സമയത്തുള്ളതും ഇപ്പോഴത്തെയും ഒരു ഒരു ഡിഫറൻസ് എന്താണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോ ആളിങ്ങനെ പതിയെ നോക്കിട്ട്, ഞാനിത് പൂജയ്ക്കാ വന്നത്, സിനിമ തുടങ്ങിയിട്ടില്ല, തുടങ്ങിന് ശേഷം ചോദിച്ചാ പോരെ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ആൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് മുഖത്ത് ആള് പറയണ കുറച്ച് ആൾക്ക് ശേഷം, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഭയങ്കരമായിട്ടാ നിക്കുന്നത്. അപ്പൊ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്നാലും,
3: അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.
4: അതെ,
3: ആ സിനിമയ്ക്ക് വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. സമൃദ്ധ അഭിനയിച്ച ഒരു സിനിമ പാട്ട് തന്നെ നമുക്ക്
4: ഉറപ്പായിട്ടും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും സമൃദ്ധ സുനിൽ അഭിനയിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി ഏതാണെന്നും കൂടി മെസ്സേജ് ആക്കി.
3: ഒരുപാട് സിനിമകൾ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. രസികൻ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക്,
4: എന്റെ മൈൻഡിൽ പെട്ടെന്ന് മല്ലു സിംഗ് വന്നു.
3: മല്ലു സിംഗ് എനിക്ക് പെട്ടെന്ന് രസികനില്ല,
4: എനിക്ക്
3: രസികനാണോ വന്നത്,
4: രസികൻ.
3: പിന്നെ അതുപോലെ തന്നെ അയാളും ഞാനും തമ്മിൽ
4: ഡയമണ്ട് നെക്ലേസ്,
3: ഡയമണ്ട് നെക്ലേസ് ഉണ്ട്.
4: ഇത് അയ്യോ ആ സിനിമയുടെ പേരെന്തായിരുന്നു, നമ്മുടെ പൃഥ്വിരാജിന്റെ കൂടെ ഒരു ടീച്ചറായിട്ട്,
3: മാണിക്കല്ല്. കുറെ സിനിമകളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് സമൃദ്ധ സുനിൽ മൂവി കൂടി ഒന്ന് വാട്സപ്പിൽ പറഞ്ഞോളൂ കേട്ടോ.
4: ഉറപ്പായിട്ടും.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വെൽക്കം ബാക്ക്. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമിൽ ഇന്നൊരു സ്പെഷ്യൽ അതിഥിയൊക്കെ ജോയിൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കുറച്ചധികം പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ ഇടയിലുണ്ടല്ലോ ഓരോ സിനിമയിലും ഓരോ പാട്ടുകളും നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു.
1: അതെ, അങ്ങനെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് മോർണിംഗിൽ നമ്മൾ ഒരു ചോദ്യം പറഞ്ഞു നിർത്തി.
0: അത് കഴിഞ്ഞിട്ട്
1: എളുപ്പത്തിൽ സൂചന കൊടുത്തു.
0: ഞാനേ ചെറിയ വഴുതിരിച്ചു വിട്ടു.
1: കാരണം എന്തറിയോ, ഒരു പാട്ട്, ആ പാട്ടിന്റെ തുടക്കത്തിൽ ഒരു മ്യൂസിക്കും ഒരു ഹമ്മിങ് ഒരു ചെറിയൊരു മൂളലും കേൾപ്പിച്ചു. പക്ഷെ ആ മൂളി ഇത് വിജയ് യേശുദാസ. അപ്പൊ ആൾക്കാരൊക്കെ ഭയങ്കര വഴുതിരിച്ചു വിട്ടു. അപ്പൊ എല്ലാരും വിചാരിച്ചു, ഏയ് ഇനി എങ്ങാനും വിജയ് യേശുദാസ് ആണോ?
0: അല്ല.
1: പക്ഷെ എന്തായാലും കുറച്ചുകൂടി എളുപ്പത്തിലുള്ള സൂചന കൊടുക്കാം. കാരണം സന്ദീപ് വൈകുന്നേരം വരുന്ന സമയത്ത് ആരാന്ന് റിവീൽ ചെയ്യുമല്ലോ
0: ഉറപ്പായിട്ട്.
1: അപ്പൊ ഇപ്പൊ കേൾക്കുന്നവർക്ക്, ഇനി ഖത്തറിലേക്ക് വരാൻ പോകുന്ന ഒരു ഗായകനുണ്ട്, അതിഗംഭീരമായിട്ടുള്ള ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട്.
0: രാവിലെ മോർണിംഗ് സവാരിയിൽ പറഞ്ഞത് പാട്ട് പാടിയും പറഞ്ഞും നമ്മളുടെ കൂടെ
1: ഒരു ഗായകൻ എന്നാണ് പറഞ്ഞത്.
0: അത് കഴിഞ്ഞിട്ട് ഞാൻ മഴ കൊണ്ട് മാത്രം എന്ന പാട്ടിന്റെ തുടക്കം
1: മാത്രം കേൾപ്പിച്ചു കേൾപ്പിച്ചു കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊരു സൂചന കൂടെ കൊടുക്കാം. ഈ ഗായകന്റെ സ്ഥലം മലപ്പുറമാണ്.
0: മലപ്പുറംകാരനാണ്.
1: മലപ്പുറംകാരനായ ഈ ഗായകനായിരിക്കും നമ്മുടെ ഖത്തറിലേക്ക്
0: എത്തുന്നത്. അത് ആരാണെന്ന് വേഗം മെസ്സേജ് അയക്കുക 5000917ലേക്ക്. ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന മലപ്പുറംകാരത് പറഞ്ഞില്ലെങ്കിൽ
1: മോശം.
0: അതെ, നിങ്ങൾ അയക്കണം, ആദ്യം അയക്കണം ആരാണെന്ന്.
1: അതെ അതെ, നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം പേര് റിവീൽ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഇവന്റിന് പേരിടാനുള്ള ഒരു അവസരം കൂടെ ലഭിക്കും.
0: ഒരു ഇവന്റ് നിങ്ങളുടെ
1: നിങ്ങളുടെ പേര്, നിങ്ങൾ പറയുന്ന പേരാണ് സെലക്ട് ആവുന്നത് ആണെങ്കിൽ.
0: അപ്പൊ അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടി ഉണ്ട്. എന്തായാലും അതിന് ഈ പറഞ്ഞ പോലെ പിന്നാലെ വരുന്ന മറ്റു ചില എക്സൈറ്റിംഗ് കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾ വഴിയെ.
1: അതെ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനിയും വരും സമയങ്ങളിലും വരും ദിവസങ്ങളിലും അറിയിക്കാനായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ.
0: അതെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോട്ടെ. ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യും. സന്ദീപായിരിക്കും ഉണ്ടാവുക. സോ സ്റ്റേ ട്യൂൺഡ് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ, റേഡിയോ സനോ 91.7 FM.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ്, ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം.

0: 917 evenings only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Good evening, listeners. Radio Suno 91.7 FM 917 evenings in the time. Sandeep Anand Kavude join ചെയ്യുന്നത് സ്റ്റുഡിയോ ക്ലോക്കിൽ. സമയം 5:03 52 seconds. What a beautiful evening. അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം. ആ ദിവസം ദേ ഈവനിങ് ടൈമിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ ദീ റെഡി ആയിട്ടിരിക്കുകയാണ്. വിശേഷങ്ങൾ മാത്രമല്ല, വി ഹവ് ഗോട്ട് എൻ നമ്പർ ഓഫ് ഇവൻസ് കമ്മിങ് ടു ഖത്താർ. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഇന്നത്തെ ദിവസം ദാ പതിവായിട്ട് ഒരുപാട് നല്ല പാട്ടുകളും അതേപോലെ തന്നെ ഒരുപാട് നല്ല വിശേഷങ്ങളും നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്ന ആ ഒരു പ്രോമിസോടുകൂടി ഞാനും ആ ട്രൈവിൽ ജോയിൻ ചെയ്യുന്നു. ഒത്തിരി നാളായില്ലേ 917 ഈവനിങ്സിൽ ദാ വീണ്ടും ജോയിൻ ബാക്ക് ചെയ്യുമ്പോൾ ഇന്ന് September 7 തിങ്കളാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ഒരിക്കൽ കൂടി ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് പറഞ്ഞുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ചായ കുടി ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പിയായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ഒരിക്കൽ കൂടി ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് പറഞ്ഞുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ചായ കുടി ഒക്കെ കഴിഞ്ഞ്

അതിന് ഗെയിമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്താണ് ഇന്നത്തെ ദിവസം ഞാൻ എത്തുന്നത്. ഒരുപാട് ടിക്കറ്റുകളും ഒരുപാട് സർപ്രൈസസും ഇന്നത്തെ ഷോയിൽ വെയിറ്റിംഗ് ആണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ട്രാക്കോടുകൂടി നമ്മൾ ഈവനിങ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. പയ്യ എന്ന സിനിമയിലെ സോങ് തന്നുകൊണ്ട് ദിസ് ഈസ് സന്ദീപ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 10:36 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: മലയാളി പെണ്ണെ നിന്റെ മനസ്സ് പാട്ടൊക്കെ കേട്ട് മനസ്സിൽ ചെറുതായിട്ട് ഇങ്ങനെ കുളിർമഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യെസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം പറയാനുണ്ട് എന്ന് പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായും ചില പാട്ടുകൾ നമുക്കിങ്ങനെ സജഷൻ വരുമ്പോൾ എങ്ങനെ പ്ലേ ചെയ്യാണ്ടിരിക്കും. അപ്പോൾ ദാ ഈ ഒരു സജഷൻ സോങ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈവനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയം ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് രവിശങ്കറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ ബ്രോ, സുഖമാണെന്ന് കരുതുന്നു. ഒരുപാട് നാളിന് ശേഷം ദേ ആ ഒരു ഗുഡ് ഈവനിങ് വിഷസ്. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം എന്നുള്ള ആ ഒരു മെസ്സേജ് എനിക്ക് രാവിലെ അയച്ചതാണോ? യെസ് രാവിലെ അയച്ചതാണ്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അഷ്റഫ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. അഷ്റഫ് കുഞ്ഞു ആൻഡ് ഗുഡ് ഈവനിങ്. ഒരു അടിപൊളി ഈവനിങ് വിഷസ്. തിരിച്ചും ദാ എല്ലാവരും വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ സമയത്ത്, ഐ മീൻ എല്ലാവർക്കും തിരിച്ച് ഞാനിങ്ങനെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സജീറിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വരുന്നുണ്ട്. നിസാം ഗുഡ് ഈവനിങ് പറയുന്നു. രാജേഷ് മട്ടക്കൽ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. അഖിൽ, അയ്യോ രാജേഷ് മട്ടക്കൽ കേട്ടോ, രാജേഷ് ഓക്കെ. സിജോ വർഗീസ്, രാജേഷ് മട്ടക്കൽ നമ്മുടെ സ്ഥിരം ലിസ്ണറാണ്. പറഞ്ഞു മുമ്പ് ചില പേരുകളൊക്കെ പറഞ്ഞ് കൂട്ടത്തിലങ്ങ് സെക്കൻഡ് നെയിം കൂടെ മാറുമ്പോൾ. ജസീർ ഹുസൈൻ ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ എന്നുള്ള വിഷസ് അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജിൻസി ഗുഡ് ഈവനിങ് പറയുന്നു. വിപിൻ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. സതീഷ് ഗുഡ് ഈവനിങ്. അൻസാർ ഗുഡ് ഈവനിങ് പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളിയായിട്ടുള്ള ഗുഡ് ഈവനിങ് വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ആൻഡ് ഓൾസോ പേഴ്സണലി നിങ്ങളുടെ അരികിലേക്ക് ആ ഒരു അടിപൊളി ഈവനിങ് വൈബ്സ്, ഐ മീൻ വൈബ്സ് വൈബ്സ് അല്ലല്ലോ വൈബ്സ് ഓക്കെ വൈബ്സ് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ എപ്പോഴും സ്പെഷ്യലായിട്ട് കാണുന്ന സംഭവമാണ് നമ്മുടെ ബർത്ത്ഡേ വിഷസും സ്പെഷ്യൽ ഡേ വിഷസും ഒക്കെ. അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേ വിഷസിലേക്ക് കടക്കുന്ന ഒരു സമയം. വിപിനാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുധീഷിൻ്റെ ബർത്ത്ഡേ ആണ്. സുധീഷ് ഖത്തറിലാണ് ഉള്ളത് ആൻഡ് വിപിൻ നാട്ടിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് ഒരുപാട് പേര് FM കേൾക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. സ്പെഷ്യലി ഖത്തറിൽ ഉണ്ടായിരുന്നവരാണ് ഈ നാട്ടിൽ പോയിട്ട് അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു വൈബ് ഉണ്ടല്ലോ, FM ആയിട്ടുള്ള ആ വൈബ് അങ്ങ് വിടാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള മെസ്സേജ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ആഹാ, എന്തായാലും വിപിനെ ഒരുപാട് സന്തോഷം. ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ വിപിൻ്റെ സുഹൃത്തായ സുധീഷിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ഒരു ബർത്ത്ഡേ വിഷസ് ഇതാ പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ മറ്റൊരു വിഷസുമായിട്ട് നമുക്ക് ജിൻഷാദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയ പത്നിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കാനായിട്ട് മറക്കണ്ട ബ്രോ, വൈ? ബിക്കോസ് ദേ ഇപ്പം കാറിൽ കേട്ടോണ്ടിരിക്കുകയാണ്, അലീഷയാണ് കൂടെ ഉള്ളത്. അപ്പം അലീഷയ്ക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു ജിൻഷാദ് ബ്രോ, ആൻഡ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ചില ഫ്രണ്ട്സെങ്കിലും ഒക്കെ ഇങ്ങനെ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുമ്പോഴായിരിക്കും പെട്ടെന്ന് പോയി, അയ്യോ ഞാൻ ഇന്ന ആളുടെ ബർത്ത്ഡേ വിഷ് എന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒക്കെ ബർത്ത്ഡേ വിഷ് വിട്ടു പോയെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഈവനിങ് സമയത്ത് ബർത്ത്ഡേ വിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ആരും തെറ്റ് പറയാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് അതൊരു സ്പെഷ്യൽ വിഷ് കൂടിയാവുമ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ് ഡബിൾ ആയിരിക്കും. അങ്ങനെ ഹാപ്പിനെസ് ഡബിൾ ആക്കാനായിട്ട് പെട്ടെന്ന് വിഷസൊക്കെ ഇങ്ങും പോകുന്നോട്ടെ. അത് മാത്രമല്ല, നമ്മളിന്ന് ഒരുപാട് വിശേഷങ്ങളിലേക്ക് ഒരുപാട് ഗെയിമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഫോണൊക്കെ റെഡിയാക്കി ഉഷാറാക്കി ഫോണൊക്കെ ചാർജിട്ട് സെറ്റ് ചെയ്ത് വെച്ചോളൂ. ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ഉടൻ തന്നെ. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. One, seven evenings.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Welcome, welcome, once again, welcome back to Radio Sona 91.7 FM, 917 Evenings in the Time. Sandeep Anu, Kude Olada. അടിപൊളി ഒരു ഈവനിങ് അതിലും അടിപൊളിയായിട്ട് മെസ്സേജസ് ഒക്കെ ഇതേ എനിക്കിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ലിസ്നേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകണ്ട വൈ, ബിക്കോസ് ഈവനിങ് ടൈമും ആ ഒരു ബോഡിയിൽ നിന്നുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബോഡിയിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല നമ്മൾ ഭയങ്കര ടയർഡാണ് ഈവനിങ് സമയം, ആ ഒരു ടയർഡായിരിക്കുന്ന സമയത്ത് ചായയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുടിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ വാട്ടറായിട്ട് കൺസിഡർ ചെയ്യില്ലല്ലോ. വെള്ളം വെള്ളത്തിന് പകരം വയ്ക്കാനൊന്നുമില്ല, H2O ഇസ് വെരി മച്ച് റിക്വയർഡ്. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകരുത്, ഹൈഡ്രേഷനൊക്കെ മാക്സിമം കൊടുക്കുക. ചൂടൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലൊക്കെ 50 അതേപോലെ തന്നെ 44 ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമ്മൾ പല മേഖലയിലായിട്ട് നമ്മൾ പല എന്താ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദോഹ ഭാഗം ദുഖാൻ അൽ വക്രയൊക്കെ നോക്കുമ്പോൾ 40°C ആയിരുന്നു ഇന്നത്തെ ദിവസം. അതേപോലെ തന്നെ മിസൈദ് നോക്കുമ്പോൾ 41°C ആയിരുന്നു. അബു സമ്ര പോയ 44°C അവിടെ ആയിരുന്നു ഏറ്റവും അധികം ഇന്ന് ടെമ്പറേച്ചർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ 38°C ആയിരുന്നു അൽ റുവൈസിൽ. അൽ റുവൈസിലുള്ളവർ ഇന്ന് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും, കാരണം അത്രമാത്രം ഹെവി ആയിട്ടുള്ള ഹീറ്റ് കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊരു ഹ്യൂമിഡ് ക്ലൈമറ്റ് നമ്മൾ രാത്രി ടൈം എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യത ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ, ഹേസി ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവും എന്നുള്ള ആ ഒരു എന്താണ് നോട്ട് ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഉഷാറായിട്ടിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. പ്രവീൺ മോഹനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് സന്ദീപ്, ഗുഡ് ഈവനിങ് എന്നുള്ള വിശ്വാസമാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് പ്രമോ എന്ന അക്കൗണ്ടിൽ നിന്നും പ്രമോദാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത്? യെസ്, പ്രമോദ് തന്നെയാണ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ് മാത്രമല്ല, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് കേട്ടോ. കുറച്ചധികം ദിവസമായില്ലേ ഈവനിങ് സമയം നമ്മൾ ഒന്ന് പേഴ്സണലി ഒക്കെ സംസാരിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് എന്താണ് ഈവനിങ് വിശേഷങ്ങൾ എന്നുള്ളത് അയച്ചു തുടങ്ങിക്കോളൂ. വെതർ കണ്ടീഷൻസ് മറന്നു പോകേണ്ട. ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അറിയിച്ചിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇതാ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. റൺ എന്ന സിനിമയിലെ ഗാനം, മലയാളം മൂവി അല്ല കേട്ടോ, തമിഴ് റൺ മൂവി. ഉദിത് നാരായൺ, സുജാത മോഹൻ ഏറ്റവും മനോഹരമായിട്ട് പാടിയിരിക്കുന്ന പാട്ട് കാതൽ പിസാസ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ടുഡേസ് ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. സ്കൈ ജ്വല്ലറി നൗ ഓപ്പൺ അറ്റ് സഫാരി മോൾ അബുഹമൂർ.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് 24 ക്യാരറ്റ് ഗോൾഡ് 529.50 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 488 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463.09 ഖത്തറിയാൽ, ആൻഡ് 18 ക്യാരറ്റ് ഗോൾഡ് 390.50 ഖത്തറിയാൽ.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
6: Hi everyone, this is Hari Charan here.
7: You're listening to
8: Radio Suno.
6: Radio Suno, kettu kettu kootukodam.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Welcome, welcome once again. Welcome back to Radio Sonar 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ ദ ടൈം സന്ദീപ് ആണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 41:33. അമേസിംഗ് ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയാണ്, അല്ലെ? ഡൗട്ടൊന്നും വേണ്ട. പക്ഷേ ചില രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നെഗ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി നമുക്ക് അങ്ങ് മാറ്റിക്കളയാം. നൈറ്റ് ഹ്യൂമിഡിറ്റി കേട്ടപ്പോൾ ഒരു ചെറുതായിട്ട് മൂഡൌട്ട് പോയി, മൂഡൌട്ടായി ബ്രോ. എസ് കെ ആണ് മെസ്സേജ് അയച്ചേക്കുന്നത്, പണിക്കിറങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള മെസ്സേജ്. എസ് കെ ബ്രോ, ഒരു രീതിയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. വൈ? ബിക്കോസ് ഈവനിങ് സമയം നമുക്ക് ഉഷാറാക്കാനായിട്ട് ഒരുപാട് നല്ല പാട്ടുകളും, കാറിൽ മാക്സിമം കാറിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എ സിയും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുക. അതും എല്ലാ ടൈമും എ സിയിൽ തന്നെ ഇരിക്കരുത് കേട്ടോ. ബോഡിയിൽ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ചൂട് കൊള്ളേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോരുത് എസ് കെ ബ്രോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ടാവും ഇന്നത്തെ ആ ഒരു ഈവനിങ് ടൈം. ഒരു മൂഡൌട്ടും വേണ്ട കേട്ടോ. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പാട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ പ്ലേ ചെയ്യാനുമായിട്ട് ഞാൻ ദാ കൂടെ ഇല്ലേ. എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ ദാ സന്തോഷത്തോടു കൂടി നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മളൊരു കോൺടെസ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. ആ ഒരു കോൺടെസ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചധികം പേർക്ക് തന്നെ ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഇവൻറ്റിന് പേര് കൊടുക്കുന്ന ചടങ്ങിലേക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ എങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷേ കാര്യത്തിലോട്ടൊക്കെ ഞാൻ വരാം. അതിന് മുന്നേ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് കിട്ടണം. അതിനുശേഷം നമുക്ക് സജഷനിലേക്കും കാര്യത്തിലേക്കും ഒക്കെ പോവാം. ഏറ്റവും അധികം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല പാട്ടുകാർ, അത് എത്രത്തോളം അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ പാടിയ പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടേയിരിക്കാനായിട്ട് നമുക്ക് തോന്നും. ആൻഡ് സച്ച് എ വണ്ടർഫുൾ സിംഗർ ഷഹബാസ് അമാൻ. ഷഹബാസ് അമാൻ്റെ ഒരുപാട് നല്ല പാട്ടുകളും അതേപോലെ തന്നെ നമുക്ക് അത്രമാത്രം വീണ്ടും വീണ്ടും കേൾക്കണമെന്നുള്ള ഒരുപാട് റീഹിയറിങ് വാല്യൂ ഉള്ള പാട്ടുകൾ അത്ര മനോഹരമായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇവൻറ്റ് തന്നെയാണ് വരാൻ പോകുന്നതും ആ ഇവൻറ്റിനാണ് നമ്മൾ പേര് നൽകാൻ പോകുന്നത്. പക്ഷേ ഇതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഇന്നത്തെ എൻ്റെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ഷഹബാസ് അമാൻ്റെ ഒറിജിനൽ ബർത്ത് നെയിം എന്താണ് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തുള്ളൂ. പ്രൊഫഷണലി അദ്ദേഹം ഷഹബാസ് അമാൻ എന്ന് മാറ്റിയിട്ടുണ്ടായെങ്കിലും ഒറിജിനൽ ബർത്ത് നെയിം ഷഹബാസ് അമാൻ എന്നല്ല. എന്തായിരുന്നു ആ ഒറിജിനൽ നെയിം എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളെങ്കിലോ 5000917 ആ ഒരു വിന്നേഴ്സിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ചധികം പേർക്ക് അഗൈൻ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. ആ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അറിയാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സോണർ 91.7 FM. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആ. ഏത് പാട്ടാന്ന് മനസ്സിലായല്ലോ അല്ലേ? യെസ്, പവിഴമല്ലി ട്രാക്ക് on Kathas Happiness Frequency 91.7 FM. Get to get a kootu gudam.

0: വചനങ്ങളിലൂടെ. ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണ പ്രേരിക്കും നടക്കുക.
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 Marriage ടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 Marriage ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 Marriage ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 Marriage, find your happily ever after at M4Marriage.com.
6: 917 Evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome once again. Welcome back to Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞാൽ 2:34. അടിപൊളിയൊരു ദിവസം, അടിപൊളിയൊരു ഈവനിങ് അല്ലേ? ഈ ഒരു ഈവനിങ് ടൈം ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയില്ലേ, ഇന്നത്തെ ദിവസം ഞാൻ ചോദ്യം ചോദിച്ച് എല്ലാവരും ബുദ്ധിമുട്ടിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഫോണൊക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ. ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക മാത്രമല്ല, എല്ലാവർക്കും സമ്മാനങ്ങളും അതേപോലെ തന്നെ ഒരു വലിയ ഇവൻറ്റിലേക്കുള്ള എൻട്രിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മാനമൊക്കെ ആയിട്ട് കിട്ടാൻ പോകുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിൽ ദാ സന്ദീപാണ് കേട്ടോ കൂടെയുള്ളത്. ഇപ്പോൾ നമുക്ക് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെ പറയുന്നുണ്ട്. അഖിൽ ചോദ്യം കേട്ടിട്ടില്ല കേട്ടോ, ഒന്നുകൂടി ഒന്ന് ചോദിക്കാവോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. പ്രശാന്ത് കുമാർ ആൻസർ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ആൻസർ തന്നെയാണ്. രജി മഥായി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സജീവ് കുമാർ റൈറ്റ് ആൻസർ പറയുന്നു. പ്രമോ എന്ന അക്കൗണ്ടിൽ നിന്നും പ്രമോദാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. റൈറ്റ് ആൻസർ എസ് കെ ദേ. നമ്മൾ കുറച്ച് മുന്നേ നൈറ്റ് മൂഡ് ഔട്ടായി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹ്യൂമിഡിറ്റി എന്ന് കേട്ടപ്പോൾ ഒരു വിഷമം വന്നു എന്നൊക്കെ പറഞ്ഞു പോയ ആളാണ്. പക്ഷേ എന്തായാലും ദാ ഇവിടെ ഒരു റിയാക്ഷൻ മെസ്സേജൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പ്രവീൺ മോഹൻ, ഹായ് സന്ദീപ്, ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ് ബ്രോ, അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. ജസീർ ഹുസൈൻ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗുഡ് ഈവനിങ് പറയുമ്പോൾ കുറച്ചധികം പേര് തന്നെ ചോദ്യം കേട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ ഫറീസാദ് ദേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഫറീസാദ് കുറച്ച് ദിവസമായിട്ട് ലേറ്റാണ്, ക്ലാസ്സിൽ ഫുൾ ലേറ്റായിട്ട് വരുന്ന കുട്ടിയാണ് കേട്ടോ ഫറീസാദ്. അപ്പോൾ ഫറീസാദേ, ഞാൻ ഫറീസാദിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചോദ്യം കേൾക്കാതെ പോയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചോദ്യത്തിലേക്ക് വൺ മോർ ടൈം, ബിക്കോസ് നമുക്ക് ഈ കോൺടെസ്റ്റിലൂടെ എത്തുന്നത് ഷഹബാസ് അമാൻ ഷോയ്ക്ക് ഒരു പേര് നൽകണം. അവിടെ നിന്ന് ഒരു ഗംഭീരമായിട്ടുള്ള ഗിഫ്റ്റിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്.
5: പാടിയും പറഞ്ഞും ഷഹബാസ് അമാൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി യൂണിവൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
4: യെസ്, ആ ഒരു സ്പെഷ്യൽ സമ്മാനം സ്വന്തമാക്കാനായിട്ടാണ് ഈ ഒരു ചോദ്യം ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം മെട്രോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഫറീസാദ്. ഓക്കെ, ഫറീസാദ് മെട്രോയിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ ഫറീസാദേ, സോറി, സീനില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ദേ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേൾക്കാതെ പോയവർക്ക് വൺ മോർ ടൈം ഐ എം റിപ്പീറ്റിംഗ്, ഷഹബാസ് അമാൻ എന്നുള്ള പേര്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ സമ്മതി അതർ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. ഈ പേര് ഷഹബാസ് അമാൻ തന്നെ, ഷഹബാസ് അമാന് ഇട്ട പേരാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ലൈഫിൽ പേര് മാറ്റണമെന്ന് തോന്നാറില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തോന്നിയതായിരിക്കാം ഷഹബാസ് അമാൻ ആ പേരങ്ങ് മാറ്റിയത്. ബർത്ത് നെയിം ഷഹബാസ് അമാൻ്റെത് ശരിക്കും ഇതല്ല. എന്താണ് ഷഹബാസ് അമാൻ എന്ന പാട്ടുകാരൻ്റെ ബർത്ത് നെയിം? ഇത് ഈ ചോദ്യത്തിന് ഉത്തരം വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം പെട്ടെന്ന് എല്ലാവരും ആൻസേഴ്സ് അയച്ചോളൂ. 5000917 ആണ് ഷഹബാസ് അമാൻ എന്ന പാട്ടുകാരൻ്റെ ബർത്ത് നെയിം. ഇത് ഈ ചോദ്യത്തിന് ഉത്തരം വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം പെട്ടെന്ന് എല്ലാവരും ആൻസേഴ്സ് അയച്ചോളൂ. 5000917

0: 1017 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
1: യെസ്, അപ്പൊ ആ ഒരു സ്പെഷ്യൽ സമ്മാനം സ്പെഷ്യൽ വ്യക്തിക്ക് വേണ്ടി നൽകാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. വെയിറ്റിംഗിൽ ഇരിക്കുന്ന സമയം ഏറ്റവും മനോഹരമായിട്ട് ഷഹബാസ് അമാൻ സിത്താര പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. ആൻസേഴ്സ് പോന്നോട്ടെ 5000 917 ലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 10:30. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: This is Radio Suno
6: 91.7 FM,
5: Qatar's favorite radio station.
7: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
8: തീർച്ചയായും ചോദിച്ചോളൂ.
7: അതെ, എന്റെ കല്യാണ പ്രേരിക്ക് നടക്കുക.

0: കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
0: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് m4mari.com.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Welcome, welcome once again. Welcome back to Radio Suna 91.7 FM 917 evenings at a time. Sandeep Anna Koolay all of the studio clock. Samayam 6 mani kazhinja 17 minutum 14 secondum. അങ്ങനെ ദേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു, ബിക്കോസ് ഒത്തിരി മെസ്സേജ് ഇങ്ങനെ വരികയാണ്. നമ്മുടെ ഷഹബാസ് അമാൻ, വാട്ട് എ വണ്ടർഫുൾ സിംഗർ. ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടുകാരൻ. ഓരോ പാട്ടുകാർക്കും ഓരോ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഷഹബാസ് അമാൻ ഹാസ് സംതിങ് സ്പെഷ്യൽ ഇൻ ഹിം. ആ ഒരു സ്പെഷ്യൽ ഡേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസേർട്ടിലൊക്കെ ഇരിക്കുക കുറേ അധികം നേരം, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഒരുപാട് പാട്ടുകാർ നമുക്ക് ഇഷ്ടപ്പെടുന്നവർ ഖത്തറിലേക്ക് എത്തുമ്പോൾ ആൻഡ് അത് വിറ്റ്നസ് ചെയ്യാൻ നമുക്കൊരു ചാൻസ് കിട്ടുമോ എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ടാണ് ഈ ഒരു ടൈം നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സുനീസ് ദേ എൻ്റെ ഫേവറേറ്റ് സിംഗറാണ്, ഷഹബാസ് അമാൻ. എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഓഡിയോ മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്. എന്താണ് ഓഡിയോ എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല സുനീസ് ബ്രോ. തീർച്ചയായിട്ടും ആ മെസ്സേജിലേക്ക് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് ദെൻ യെസ്, എൻ നമ്പർ ഓഫ് മെസ്സേജസ് എന്ന് പറയുമ്പോൾ എൻ നമ്പർ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ലിസ്റ്റിലോട്ട് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ചോദ്യം അറിയാനായിട്ട് കുറച്ച് പേരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ചോദ്യത്തിലേക്ക് ഞാൻ എത്തുന്നതിന് മുന്നേ ആദ്യം ആ ഒരു ലിസ്റ്റ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ആഷിക് പി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജസീന റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അക്കു റൈറ്റ് ആൻസർ. ഇഫ്തിക് എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരമാണോ എത്തിയിരിക്കുന്നത്? ഇഫ്തിക് ബ്രോ മെസ്സേജ് ലോഡിംഗ് ആണ്. ആഷിക് പി ആൻസർ പറഞ്ഞിട്ടുണ്ട്. അൻഷാദ് ആൻസർ പറയുന്നു. ജിഷ അൻഷാദ് മറ്റൊരു അൻഷാദ് ആണ് കേട്ടോ. അൻസൽ ഹബീബ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബുഷ്ര പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. ഞാൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞേക്കുന്ന ശരി ഉത്തരം തന്നെയാണ്. ആരും അങ്ങനെ മാറ്റി പറഞ്ഞിട്ടില്ല. എല്ലാവരും കറക്റ്റ് റിസർച്ച് ചെയ്ത് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഗീതു ലിമിൻ ആൻസർ പറയുന്നു. ഫർഹാന ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷാ ആർ കെ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ചെറിയാൻ എൻ എ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ദീപു ജോയ്, ഫരീസാദ്, പ്രശാന്ത് കുമാർ, റജി മത്തായി, സജീവ് കുമാർ, അഖിൽ, വരുൺ ആൻഡ് ഓൾസോ റഫീഖ് ആൻസർ പറയുന്നു. സമീഹ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ജിനോഷ് ആൻസർ പറയുന്നു. സജീർ റൈറ്റ് ആൻസർ തന്നെയാണ്. സുധീഷ് ആൻസർ പറയുന്നു. ഈ റൈറ്റ് ആൻസർ അറിയാതെ പറഞ്ഞു പോകുന്ന കേട്ടോ ഇടയ്ക്ക്. വിപിൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിൻസി ആൻസർ പറയുന്നു. മുജീബ് ജിൻഷാ ജവഹർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. രഞ്ജീഷ് ആൻസർ പറയുന്നു. സുഹേൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അങ്ങനെ ദൈവം വലിയൊരു ലിസ്റ്റ് ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇമോജി ഒന്ന് അയച്ചാൽ മതി, നമുക്ക് ആ ഒരു ലിസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. എന്തായാലും ആൻസർ പറയാനുള്ള സമയം ആയിട്ടില്ല ഗൈസ്, ഞാൻ കുറച്ച് സമയം കൂടി എടുക്കുകയാണ്.
1: പാടിയും പറഞ്ഞും ഷഹബാസ് അമാൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂനിവൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000 9017 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
4: യെസ്, ആ ഒരു സ്പെഷ്യൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ പോരാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എനർജി ഹൈ ആക്കി വെക്കുക സന്തോഷത്തോടു കൂടി തന്നെ. ഈ ഇവൻറ്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഇവൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ട ഈ ഇവൻറ്റിൻ്റെ മത്സരം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവരിൽ നിന്ന് നമുക്ക് ഈ ഷോയ്ക്ക് ഒരു പേര് നൽകേണ്ടതായിട്ടുണ്ട്. പേര് നൽകാനുള്ള സമയത്തിലേക്ക് കടന്നാലോ? ഓക്കെ, ഇത്രയും ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു, ഞാൻ ആൻസർ റിവീൽ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആൻസർ, ആ ചോദ്യം കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി വൺ ലാസ്റ്റ് ടൈം ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ട് 917 ഈവനിങ്സിൽ ഞാൻ ജോയിൻ ചെയ്യില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി ഒരു ചെറിയ ചാൻസ് കൂടി. ഷഹബാസ് അമാൻ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിംഗർ, അദ്ദേഹത്തിൻ്റെ പേര് ഒറിജിനൽ ബർത്ത് നെയിം അതല്ല. അതായത് ഷഹബാസ് അമാൻ എന്നല്ല അദ്ദേഹം, അദ്ദേഹത്തിന് നൽകിയ പേര് ഒരു ഓണസ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നോട്ട് അദ്ദേഹം നൽകിയ പേരാണ് ഷഹബാസ് അമാൻ എന്നുള്ളത്. ബട്ട് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്താണ്, ബർത്ത് നെയിം എന്താണെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഒന്ന് റിസർച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ലാസ്റ്റ് ചാൻസാണ് ഇന്നത്തെ കേട്ടോ. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക്, അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ട്രാക്ക് എങ്ങനെ പ്ലേ ചെയ്യാണ്ടിരിക്കും? വെള്ളം എന്ന സിനിമയ്ക്ക് വേണ്ടി ഷഹബാസ് അമാൻ പാടിയ വണ്ടർഫുൾ ട്രാക്ക്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
1: Seven evenings.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ടുഡേസ് ഗോ റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. സ്കൈ ജ്വല്ലറി നൗ ഓപ്പൺ അറ്റ് സഫാരി മോൾ അബു ഹമൂർ.
1: ഇന്നത്തെ ഗോൾ റേറ്റ് അപ്ഡേറ്റ് 24 ക്യാരറ്റ് ഗോൾഡ് 530.50 ഖത്തർ റിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 489 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463.50 ഖത്തർ റിയാൽ, ആൻഡ് 18 ക്യാരറ്റ് ഗോൾഡ് 400 ഖത്തർ റിയാൽ. ഗോൾ റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഹായ്, ഞാൻ കമൽ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട്

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു 91.7 FM. ഇത് 917 ഈവനിംഗ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 52 സെക്കൻഡും. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു വലിയ ലിസ്റ്റ് തന്നെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ടൈം ഓൾസോ നമുക്ക് ഒരുപാട് പേര് ആൻസേഴ്സ് അയക്കുന്ന ഈ ഒരു ടൈം. പക്ഷേ അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു വിഷ് ഉണ്ട്, ആൻഡ് ഓൾസോ ഒരു ചെറിയ വലിയ സർപ്രൈസ്. യെസ്, സുനേഷ് ബ്രോ അടിപൊളിയായിട്ട് പാടി ഒരു പാട്ട് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആ പാട്ട് കേൾക്കുന്നതായിരിക്കും. ബട്ട് അതിന് മുന്നേ നമുക്കിവിടെ ഒരു ബർത്ത്ഡേ വിഷ് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. ബർത്ത്ഡേ ആണോ ഇന്ന്? എൻ്റെ വൈഫ് ഷബാനയുടെ ബർത്ത്ഡേ ആണ്. യെസ്, ആ ഒരു മെസ്സേജിലേക്ക് ഇസ്മോ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വൈഫിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് സോ വൈഫിന് വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സോങ് കൂടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇസ്മു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ വൈഫിൻ ഷബാനയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസവും അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് കൂടി നേരുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്.

വൺസ് അഗൈൻ വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ ഷബാന. ആൻഡ് ഇനി നമ്മൾ പോകുന്നത് ആ ഒരു പാട്ടിലേക്കാണ്. അപ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഞാനൊന്ന് കുറച്ചിട്ട് നമ്മുടെ സുനീസ് ബ്രോ പാടിയ ഒരു പാട്ടിലേക്ക്. ഷഹബാസ് മാൻ്റെ വൺ ഒരു ഫാനാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇതാ ഒരു പാട്ട് നമുക്ക് വേണ്ടി, ടു ഓൾ ദ ലിസ്ണേഴ്സ്.

0: തകർത്തു തകർത്തു സുനൈസ് ബ്രോ അടിപൊളിയായിട്ട് തന്നെ പാടി തന്ന കേട്ടോ. ഒരു വലിയ കൈയടി ടു സുനൈസ് ബ്രോ. ഞാൻ ചോദിക്കാണ്ട് തന്നെ ആദ്യം ദ ഈവനിങ് ടൈം ഷഹബാസ് അമാൻ്റെ അടുത്തുള്ള ഇഷ്ടം ഒരു വേറെ ലെവലിലേക്ക് നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് സുനൈസ് ബ്രോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുപോകുന്ന ഒരുപാട് പാട്ടുകാർ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. അങ്ങനെ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഷഹബാസ് അമാൻ എന്നുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബർത്ത് ടൈം നൽകിയ പേര് ഷഹബാസ് അമാൻ എന്നല്ലായിരുന്നു. അദ്ദേഹം പ്രൊഡക്ഷൻ സൈഡിലേക്ക്, അതായത് നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നപ്പോൾ പാട്ടൊക്കെ പാടാൻ തുടങ്ങി, സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ ഇട്ട പേരായിരുന്നു ഷഹബാസ് അമാൻ എന്ന. ആദ്യത്തെ ആ പേര്, ആ ഒരു കാലത്തെ പേരെന്താണ് എന്ന ചോദിച്ച ചോദ്യത്തിന് സെക്കൻഡ് ലിസ്റ്റിലേക്ക് റൈറ്റ് ആൻസേഴ്സുമായിട്ട് എസ് കെ റൈറ്റ് ആൻസർ, റിച്ചി ആൻസർ അയച്ചിട്ടുണ്ട്, ആൻഡ് ഓൾസോ ദീപു ജോയ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സജഷനും ഓൾറെഡി ദീപു പറഞ്ഞിട്ടുണ്ട്. ദീപു, ഞാൻ ആ സജഷനിലേക്ക് എത്തുന്നതായിരിക്കും, ബിക്കോസ് അതാണ് അടുത്ത ടാസ്ക് നമ്മുടെ. സെയ്ഫ് മുഹമ്മദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷിത്തിൻ ആൻസർ പറയുന്നു. മുഹമ്മദ് ആഷിഖ്, ആഷിഖ് തന്നെയല്ലേ ആൻസർ പറഞ്ഞല്ല, മുഹമ്മദ് ആഷിഖ്. യെസ്, മുഹമ്മദ് ആഷിഖ് ശരിക്കും മക്കളാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ, ഷൻസ, ആനിയ, മറിയം, മുഹമ്മദ് എല്ലാവരും കൂടി ചേർന്നാണ് ആ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു പാട്ട് വെച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സുന്ദരിക്കുട്ടി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഓഡിയോ എനിക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് ദ സോങ്. പക്ഷേ നമുക്ക് ബാക്കിയുള്ള ലിസ്റ്റിലേക്ക് ഇപ്പോൾ കിടക്കാം. വിപിൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഫറീസാദ്, അഖിലേഷ് ആൻസർ പറയുന്നു. സമീഹ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിത്തിൻ ആൻസർ പറയുന്നു. അമീർ ആൻസർ റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വിമൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആൻസർ പറയുമ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ സജഷൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷഹബാസ് അമാൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ഇവന്റിന്റെ നെയിം സജഷൻ.
1: ഷഹബാസ് അമാൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി യൂണിവെൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
0: മറ്റുള്ള പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ നമുക്ക് പല പരിപാടികളും എത്തിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇത് ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് നടത്തുക എന്നുള്ളത്. നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പേര് നൽകാനായിട്ടാണ്. ആൻഡ് ഏറ്റവും മികച്ച പേര് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗിഫ്റ്റ് വെയിറ്റിംഗ് ആണ് കേട്ടോ. സോ വളരെ സ്പെഷ്യലായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എക്സ്ട്രീംലി സ്പെഷ്യൽ. സു ഷഹബാസ് അമാൻ ഫാൻസ് ഔട്ട് ദെയർ, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ട് ഖത്തറിൽ നടക്കാൻ പോകുന്ന ഇവൻറ്റിന്, ആ ഷോയ്ക്ക് പേര് നൽകാനുള്ള അവസരം ദാ ഇപ്പോൾ തുടങ്ങുകയാണ്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞ എല്ലാ വ്യക്തികളും തന്നെ സജഷൻസ് തന്നു തുടങ്ങിക്കോളൂ കേട്ടോ. 5000917 ഷഹബാസ് അമാൻ ഗ്രേറ്റർ ഇവൻറ്റ് ഖത്തറിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഗ്രേറ്റസ്റ്റ് ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള പേര്, നമ്മൾ ആരാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള പേര് നൽകാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആ ഒരു ലക്കി വിന്നർ ആരൊക്കെ ആവും എന്നുള്ളത് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് നമ്മൾ പോകുന്നതിനൊക്കെ മുന്നേ ഇപ്പം തന്നെ മത്സരിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. ഭാഗ്യം എപ്പോഴാണ് നമ്മളെ തുണയ്ക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. സോ എന്താണ് ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണ്, ഞാനും അറിയാനായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുന്നു. ആ സജഷൻസ് പോകുന്നോട്ടെ, സജഷൻസ് അറിയാനായിട്ട് വെയിറ്റിംഗ് ആണ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: Evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 1:53 സെക്കൻഡും സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്ന യെറ്റ് അനദർ അവർ ദേ. നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. ആൻഡ് ഓൾസോ ഷഹബാസ് അമാൻ എന്നുള്ള ഒരു വണ്ടർഫുൾ സിംഗർ, അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് കോൺസേർട്ട്, ആ ഒരു കോൺസേർട്ടിന് നമുക്ക് പേര് നൽകാനുള്ള അവസരം വരുന്നു. ആൻഡ് ആ അവസരത്തിൽ നിന്ന് ലക്കി വിനറിനെ സെലക്ട് ചെയ്ത നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നു. എത്ര നല്ല മനോഹരമായിട്ടുള്ള ആചാരങ്ങളാണ് അല്ലേ നടക്കുന്നത്. അപ്പം ഇതേപോലെയുള്ള ഒരുപാട് ഒരുപാട് വണ്ടർഫുൾ ഇവൻറ്റ്സ് വരുന്നുണ്ട്, ഒരുപാട് കോൺടെസ്റ്റുകളും നമുക്ക് മുന്നിൽ എത്താൻ പോവുകയാണ്. ഓൺലി വൺ തിങ്, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM വൈ, ബിക്കോസ് ഇവിടെ ഒരുപാട് ഫണ്ണും എൻ്റർടൈൻമെൻറ്റും മാത്രമല്ല നമ്മൾ ഗിഫ്റ്റുകളും അതേപോലെ നമ്മുടെ ലിസ്ണേഴ്സിന് വേണ്ടിയിട്ടുള്ള ലവ്, ആ സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സ്നേഹം നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സ്നേഹിക്കാൻ ജീവിതത്തിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഒരു സോൾമേറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു സമയം കറക്റ്റായിട്ട് റൈറ്റായിട്ട് ഒരു സജഷനും എനിക്ക് ദേ ലക്ഷ്മി അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പാട്ടൊന്ന് വെച്ച് തരാമോ എന്നത് കേട്ടപ്പോൾ പിന്നെങ്ങനെയാണ് ഞാൻ ഈ സമയം ഈ ഒരു കാര്യം പറയാണ്ടിരിക്കുക. വൈ? ബിക്കോസ് ആ ഒരു സോങ്ങിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ബട്ട് ദെൻ ഏറ്റവും അടിപൊളിയായിട്ട് ജീവിത പങ്കാളിയെ നോക്കാൻ നമുക്കൊരു അവസരം കാത്തിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓരോടത്തും പോകേണ്ട ആവശ്യമില്ല. ഖത്തറിലേക്ക് ദ M4Marry.com ആ ഒരു ടീം എത്താൻ പോവുകയാണ്. ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ പോലെ തന്നെ ദാ ഈ ഒരു വർഷവും അവർ നമ്മുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ പ്രതീക്ഷകൾ ഹൈ ആണ്. സോ എവിടെ എങ്ങനെ എപ്പോ മീറ്റ് ചെയ്യണം?
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4Marry ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ September 11 വൈകുന്നേരം 4 മുതൽ 9 വരെ M4Marry ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4Marry, find your happily ever after at M4Marry.com.
4: ഷെഡാ, September 11 വരെ വെയിറ്റ് ചെയ്താൽ മതി. September 7 ആയിട്ടുണ്ട്, കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ദിവസത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ, ഒരു പക്ഷേ നമുക്ക് വീട്ടുകാരുടെ അടുത്തൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. നമ്മൾ കുറച്ച് ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ യാതൊരു ചിന്തയും വേണ്ട, സെക്കൻഡ് തോട്ട്സ് വേണ്ട. നമുക്ക് മൂന്നാമതൊരാളുടെ അടുത്ത്, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മുടെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് കാണും. ഓഫീസിലൊക്കെ അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ എന്തായാലും അങ്ങനെ തേർഡ് പേഴ്സണായിട്ട് കാണേണ്ട ഒരു ഫ്രണ്ടായിട്ട് തന്നെ അവർ നമ്മുടെ മുന്നിലിരുന്ന് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഖത്തറിലേക്ക് M4Marry.com ടീം എത്തുകയാണ്. September 11 അവരെ നമുക്ക് ഇൻഡിവിജ്വലി പേഴ്സണലി കാണാനുള്ള അവസരവും കൂടിയുണ്ട്. IBS ദോഹയിൽ വൈകുന്നേരം 4 മുതൽ 9 വരെ ആണ് ഈ ഒരു സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ ആ ഒരു ഇവൻറ്റ് ബേസ് ചെയ്ത് തന്നെ നമുക്ക് മറ്റൊരു ഡിന്നർ നൈറ്റ് കൂടി വരുന്നുണ്ട്. ഡിന്നർ നൈറ്റോ? ഇത് കേട്ടത് ഒരു പക്ഷേ കല്യാണം കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടല്ല, കല്യാണം കഴിച്ചവർക്ക് വേണ്ടി ത്രൂ M4Marry.com, അല്ലെങ്കിൽ നമുക്കറിയാവുന്നുള്ള ഫാമിലി മെമ്പേഴ്സും കല്യാണം കഴിച്ചിട്ടുണ്ട് M4Marry.com. അപ്പോൾ പെട്ടെന്ന് നാട്ടിലോട്ടൊക്കെ വിളിച്ച് ആരെങ്കിലും M4Marry.com വഴി കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചോളൂ. വൈ? ബിക്കോസ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള ഡിന്നറാണ്. അപ്പോൾ ആ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് ഡിന്നറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിലും ഒക്കെ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ M4Marry.com എന്നുള്ള മെസ്സേജ് മാത്രം അയച്ചാൽ മതി. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഇഫ് അറ്റ് ഓൾ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും M4Marry.com വഴി കല്യാണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ M4Marry.com വഴിയാണ് നിങ്ങളുടെ ബെസ്റ്റ് പാർട്ട്ണറിനെ, ലൈഫ് പാർട്ട്ണറിനെ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മെസ്സേജ് ഇങ്ങ് പോന്നോട്ടെ. 5000917 M4Marry.com ആ സ്പെഷ്യൽ നൈറ്റിലേക്ക്, ആ ഒരു ഡിന്നർ നൈറ്റിലേക്ക് നിങ്ങൾക്ക് അവസരം കാത്തിരിക്കുകയാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ആ ഒരു സോങ് സജഷൻ വന്നിട്ടുള്ള പാട്ടിലേക്ക്, അലൈപ്പ ഇത് എന്ന സിനിമയിലെ കാണും. കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 11:37. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്തർസ് ഫേവറിറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെ?

0: പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
0: നൈൻ വൺ സെവൻ ഈവനിങ്സ്.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
3: മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Welcome, welcome once again. Welcome back to Radio Sonora 91.7 FM. ഇത് 917 evenings in the time. സന്ധി വാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 29:54. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ സെപ്റ്റംബർ 7 തിങ്കളാഴ്ച ദിവസം 2026 മറ്റൊരു ദിവസവും കൂടി ടാറ്റാ ബൈ ബൈ പറയാനൊക്കെ ആയി വരികയാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ, കാശ് കഴിയുന്നു പോകുന്നത് നമുക്ക് അത്ര സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മളറിയാതെ നമ്മുടെ കാശ് പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ലെങ്കിൽ ദാ അങ്ങനെ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഗൈസ്. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു പോസിബിലിറ്റിയിലേക്ക് പല OTT സബ്സ്ക്രിപ്ഷൻ, ഐ മീൻ സബ്സ്ക്രിപ്ഷൻസ്, കറക്റ്റല്ലേ, ആ സബ്സ്ക്രിപ്ഷൻസും നമ്മൾ അറിയാണ്ട് തന്നെ, അത് ഒരിക്കലും പറ്റിക്കുന്നതല്ല കേട്ടോ, പക്ഷേ നമ്മൾ അറിയാണ്ട് തന്നെ പോകുന്ന പല സബ്സ്ക്രിപ്ഷൻസും നമുക്കുണ്ട്. ആ സബ്സ്ക്രിപ്ഷനൊക്കെ തന്നെ ഫൈനലി നമ്മൾ അറിയാണ്ട് നമ്മൾ വീണ്ടും റീപേ ചെയ്യുന്നു എന്നുള്ളതാണ് പലയിടത്തുനിന്നും ഉള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ വരുന്നത്. എന്താണ് ഈ റിപ്പോർട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിൽ പല രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻസ്, ഐ മീൻ സ്പെഷ്യലി OTT റിലീസ്, ഐ മീൻ OTT റിലീസ് ചെയ്ത് വരുന്ന നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ജിയോ ഹോട്ട്സ്റ്റാർ, അങ്ങനെ എല്ലാ സബ്സ്ക്രിപ്ഷൻസും ഒക്കെ എടുത്ത് സിനിമ കാണുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ആൻഡ് സിനിമ കാണാനായിട്ട് മാത്രം ഒന്നും രണ്ടും മൂന്നും ഒക്കെ തന്നെ OTT പ്ലാറ്റ്ഫോമുകൾ പേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പേ ചെയ്യുന്നത് റിന്യൂവൽ ടൈമിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. റിന്യൂവൽ ടൈമിൽ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ റീചാർജ് പ്ലാനാണ് കേട്ടോ. സോ മൊബൈൽ റീചാർജ് പ്ലാനുകൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇപ്പോൾ പല ഇടങ്ങളിലും ഈ റീചാർജ് കാരിയേഴ്സ്, എസ്പെഷ്യലി ജിയോ, എയർടെൽ, നാട്ടിൽ VI എന്നൊക്കെ ഉള്ള ആ ഒരു ബ്രാൻഡുകളൊക്കെ തന്നെ പ്രീപെയ്ഡ് ആണെങ്കിലും പോസ്റ്റ് പെയ്ഡ് ആണെങ്കിലും പ്ലാൻസ് അനുസരിച്ച് നമുക്ക് OTT സബ്സ്ക്രിപ്ഷൻസ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ മന്ത്ലി പേയ്മെൻറ്റിൽ നിന്ന് തന്നെ അവർ ആ ഒരു പേയ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതറിയാണ്ട് നമ്മൾ എന്ത് ചെയ്യും, സബ്സ്ക്രിപ്ഷൻ അല്ലാണ്ട് ചെയ്യാറുണ്ട്. ആ ഒരു രീതിയിൽ നമ്മുടെ ഒക്കെ തന്നെ കാശ് ഭയങ്കരമായിട്ട് ലൂസ് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇഫ് അറ്റ് ഓൾ യുവർ യൂസിങ് നാട്ടിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സൊക്കെ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു നമ്പറിലാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് മെത്തേഡ് എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. OTT സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ തന്നെ ഈ ഒരു ടൈമിൽ റിന്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മൊബൈൽ റീചാർജ് പ്ലാൻ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ചില എന്ന് പറഞ്ഞത് ജിയോ, എയർടെൽ, VI എന്നുള്ള ബ്രാൻഡുകളൊക്കെ തന്നെ, കരിയേഴ്സൊക്കെ തന്നെ നമുക്ക് പ്രീപെയ്ഡ് ആണെങ്കിലും പോസ്റ്റ് പെയ്ഡ് ആണെങ്കിലും ഒരു പോസിബിലിറ്റി തന്നിട്ടുണ്ട്. കുറേയൊക്കെ തന്നെ OTT ഫ്രീ സബ്സ്ക്രിപ്ഷൻസ് എല്ലാത്തിലും അല്ല കേട്ടോ. സോ ചിലതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വെയിറ്റിംഗ് ആണ്. ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് എ ഗെയിം, ഒരു ചെറിയ ഗെയിമുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ആ ഗെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഫോണൊക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. വൈ ബിക്കോസ് നമുക്ക് ഇന്ന് ഷോ വൈൻഡ് ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഞാൻ കൂടെയുണ്ട് കുറച്ചധികം സമയം തന്നെ. ഇനി ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Gaana.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണം എപ്പോഴേക്ക് നടക്കുക?
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4 Marry.com.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
4: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
5: This is Radio Suno
6: 91.7 FM,
5: Qatar's favorite radio station.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂട.
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിംഗ്സ്. ഇൻ ദ ടൈംസ് ടു യോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ 43:09. ഏറ്റവും അത്യാവശ്യമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ലൈഫിൽ നമ്മളെടുക്കുന്ന ഡിസിഷൻസ് ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ റിഗ്രറ്റ് ചെയ്ത് പോകാറുണ്ട്. അയ്യോ വേണ്ടായിരുന്നു, എന്തിനാ ഞാൻ അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ ചിന്തകളൊക്കെ ലൈഫിൽ വരാത്തതായിട്ട് ആരും തന്നെ കാണില്ല. ഇതുവരെ നമ്മളെടുത്തിട്ടുള്ള ഡിസിഷൻസൊക്കെ റിഗ്രറ്റ് ചെയ്യാത്ത, ഒരു തവണയെങ്കിലും റിഗ്രറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും ഉണ്ട് എന്ന് പറയാനും. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ്. പലരും പറയാറുണ്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യാറില്ല എൻ്റെ ഡിസിഷൻ. പക്ഷേ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത് ഒരുപാട് റിഗ്രറ്റ് ചെയ്ത ഡിസിഷൻസ് എടുത്തിട്ടായിരിക്കണമല്ലോ. അങ്ങനെ മനസ്സിലാക്കിയ ഒരു സത്യവുമായിട്ട് പല റിസർച്ചസും നമ്മുടെ ചുറ്റിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അണ്ടർ ഗോയിങ് ആയിരിക്കും 41 പാർട്ടിസിപ്പൻസ്. 25 വയസ്സോളം പ്രായമുള്ള ആൾക്കാരെ എടുത്ത് നടത്തിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ച്. അപ്പോൾ ഈ ഒരു റിസർച്ചിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത് നമുക്ക് ഫിനാൻഷ്യൽ ലോസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അറിയാണ്ട് പോകുന്ന കാശ്, അയ്യോ ഇത്ര കാലം ഞാൻ ഇത്ര കാശ് നഷ്ടപ്പെടുത്തിയോ എന്നുള്ള ചിന്തകളിലോട്ടൊക്കെ മനസ്സ് പോകുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ അധികം നമ്മുടെ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ള റിസർച്ചാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺസ്, പോസിബിളി നമ്മളിപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് ബ്രീത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാച്ചുറൽ ബ്രീത്തിങ് റിതം ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ആ സമയം എടുക്കുന്ന ഡിസിഷൻസ് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ആയിരിക്കും ലൈഫിൽ വരിക. അത് ബേസിക്കലി ഒരു കോൺസെപ്റ്റാണ്, ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ അതിന് പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ എക്സ്പേർട്സ്, സയൻറ്റിസ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 41 പാർട്ടിസിപ്പൻസ്, 25 വയസ്സ് പ്രായം വരുന്ന ഈ പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ച എന്താണെന്ന് പറഞ്ഞാൽ, അല്ല ഒരു ഡിസിഷൻ മേക്കിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് ടാസ്ക് രണ്ട് കണ്ടീഷനിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ബ്രീത്തിങ് പാറ്റേൺ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഋതത്തിൽ, മറ്റത് ഡെലിബറേറ്റ്ലി സ്ലോവർ ആയിട്ടുള്ള ഒരു പാറ്റേൺ. അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന, ശ്വസിക്കുന്ന സമയം 2 സെക്കൻഡും എക്സെയിൽ ചെയ്യുന്ന, ശ്വാസം പുറത്തുവിടുന്ന സമയം 8 സെക്കൻഡും ആയിട്ടുള്ള ഒരു ഡെലിബറേറ്റ് സ്ലോവർ പാറ്റേൺ ഓഫ് ബ്രീത്തിങ് കൊടുത്തുകൊണ്ട്, അപ്പോൾ രണ്ട് ബ്രീത്തിങ്ങിലും ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ട്രൈ ചെയ്തപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ആൻഡ് ലോസ് സിറ്റുവേഷനാണ് ഇവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഗെയിൻ ഓർ ലോസ് സിറ്റുവേഷൻ അവരുടെ അരികിലേക്ക് കൊടുത്തപ്പോൾ വളരെ പെട്ടെന്നെടുത്ത ഡിസിഷൻസ്, അതായത് നാച്ചുറൽ ബ്രീത്തിങ് ഋതത്തിലെടുത്ത ഡിസിഷൻസൊക്കെ തന്നെ പോസിറ്റീവ് ഗെയിൻ അവരുടെ ലൈഫിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആൻഡ് ഡെലിബറേറ്റ്ലി സ്ലോ പാറ്റേൺസ് കൊടുക്കുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ കുറച്ചധികം സമയം എടുക്കുമ്പോൾ, ഒരു പക്ഷേ നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ചെയ്ത് ചിന്തിക്കുമായിരിക്കും, ആ സമയത്ത് ലോസ് വരാനുള്ള സാധ്യത, എസ്പെഷ്യലി ഫിനാൻഷ്യൽ ലോസ് ഡിസിഷൻസൊക്കെ ആ സമയത്ത് നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ള റിസർച്ചാണ് ഇങ്ങനെ പുറത്തു വരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസർച്ചാണ്. പക്ഷേ ഈ ഒരു റിസർച്ച് കൊണ്ട് നമ്മുടെ ബോഡി എത്രത്തോളം കണക്റ്റഡ് ആണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. സോ എപ്പോഴും ആ ഒരു നാച്ചുറൽ ബ്രീത്തിങ് പാറ്റേൺ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ബ്രീത്തിങ് പാറ്റേൺസിൽ എന്തെങ്കിലുമൊക്കെ തന്നെ എന്താണ് പാറ്റേൺ മാറ്റമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ ടൈമിൽ നമ്മൾ ചിന്തിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു വ്യക്തി കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ജോയിൻ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ്. ഹലോ കശീഷ്.
5: യെസ് ഗൈസ്, മുജേ വ്യക്തി ജോയിൻ സമജ് ആയാ. I don't know, matlab I understood vyakti
4: English,
5: and
4: English,
5: join
4: yeah.
5: Yeah, I understood vyakti and join.
4: So I was telling them this thing, how do you make decisions in life? Engane en kashish decision edukuna life la,
5: I take expert advice. Okay. And that is me.
4: Okay, you take time to take a decision.
5: Yes, exactly. I take time and discuss it with myself.
4: Okay, I'm giving you a scenario.
5: Okay,
4: you don't have any time to take decisions.
5: Okay.
4: It should be an immediate decision.
5: Yeah.
4: Okay. It is something related to financial stuff.
5: Okay,
4: so how would your decision be?
5: okay.
4: And imagine that is something related to profit and loss.
5: Yeah, I don't know, guys. I'm very bad with finances, and I always till date I call my dad and ask for the financial things, like I should open the account or no, I should pay from online or cash. Such small decisions, I am relying on my dad because I have no knowledge, and this is so bad.
4: Okay, so obviously നമുക്കെല്ലാവർക്കും ലൈഫിൽ തന്നെ ഇപ്പൊ കശിശ് പറഞ്ഞ പോലെ ഡിസിഷൻസ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ വിളിച്ചു ചോദിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. പക്ഷേ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇതേപോലുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ ദേർ വാസ് എ റിസർച്ച് വിച്ച് ഹാപ്പൻ 41 പാർട്ടിസിപ്പൻസ് അബൌട്ട് 25 ഏജ് യുവർ ഏജ് ഓക്കെ ജെൻസീസ് ഓക്കെ ഓൾ ദീസ് പാർട്ടിസിപ്പൻസ് വെന്റ് അണ്ടർ ടു കണ്ടീഷൻസ്. വൺ വാസ് നോർമൽ നാച്ചുറൽ ബ്രീതിങ് പാറ്റേൺ ആൻഡ് ദി അതർ വൺ വാസ് ഡെലിബറേറ്റ്ലി എ സ്ലോവർ പാറ്റേൺ വെയർ ഇൻ ലൈക്ക് ഇൻവോൾവിംഗ് 2 seconds inhalation, 8 seconds exhalation. But the people who were given time, there were more losses. So you cannot take time for decisions like that. If it is a natural breathing pattern that you have, take the decision right there.
5: Oh my God, with breathing, if you tell me that someone breathe like this much time in 1 second, I start breathing consciously. Now you have said breathing. Now I am counting my
4: You're conscious.
5: Breath. Oh my God.
4: സോ അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോസിലൊക്കെ കാണാറുണ്ടായിരിക്കും ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന ടെക്നിക്ക്. സോ ഡു ദാറ്റ് ഇഫ് അറ്റ് ഓൾ പോസിബിൾ, അത് കുറച്ച് നേരമെങ്കിലും ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ആ ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് എവറിത്തിങ് ഹാസ് ടു ബി ഡൺ നമ്മുടെ ആ ഒരു നാച്ചുറൽ പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട്. അത് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് വരെ ഓൾട്ടർ ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിലേക്ക് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിസർച്ചിൽ തെളിയിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ കുട്ടി?
5: Yes.
4: കശിഷ് കുട്ടി?
5: Yes.
4: ഒന്നും പറയാനില്ല.
5: You're right. For the very first time, you're right.
4: So, നിങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞേ. നിങ്ങളൊക്കെ അടിപൊളിയാണ്.
5: അടിപൊളി
4: മാത്രമല്ല, എല്ലാവരും അടിപൊളിയാണ്. കശീഷും അടിപൊളിയാണ്. ആർജി കശീഷാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഫ്രം ഒലിവ്.
5: Yes, Radio Olive. You can hear me on Radio Olive right now also.
4: ഓക്കെ, അപ്പൊ എന്റെ അടുത്ത് എന്തോ അത്യാവശ്യ കാര്യം ചോദിക്കാൻ വന്നതാണ്. എന്താണ് കാര്യം എന്നുള്ളത് ചോദിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കാം. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട്.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടിയുള്ളത്. സെപ്റ്റംബർ 7 തീയതി തിങ്കളാഴ്ച ദിവസം ദാ 8 മണി കഴിഞ്ഞ 6:05 സന്ദീപാണ് കൂടിയുള്ളത്. വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഈ ഒരു സമയം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. കുറച്ച് മുന്നേ കശിഷും ഞാനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ആ ഒരു 41 പാർട്ടിസിപ്പൻസ് 25 വയസ്സുള്ളവർ ഡിഫറെൻറ്റ് കണ്ടീഷൻസൊക്കെ കൊടുത്തിട്ട് തീരുമാനം എടുക്കണമെന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു ഏജിൽ നമുക്ക് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന റിഗ്രറ്റ്സ് ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡിസിഷൻസ് എടുക്കാണ്ടിരിക്കുക ആൻഡ് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ, അത്രയും എന്താണ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്.

സൗരഭത്രേ വിഷസോട് കൂടി മറ്റൊരു മെസ്സേജിലേക്ക് ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് ലിജു ബ്രോ ദേ മെസ്സേജ് അയക്കുന്നു. ലിജു ജോസഫ് ആൻഡ് ഓൾസോ സലാഹുദ്ദീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സലാഹുദ്ദീൻ ബ്രോ നമ്മുടെ ഷഹബാസ് അഹമാൻ്റെ ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള പേരാണ് അയച്ചിരിക്കുന്നത്. പേര് ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് ടു ബാക്ക് കേൾക്കുന്ന സമയത്ത് എല്ലാവരും അയച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഷഹബാസ് അഹമാൻ റിലേറ്റ് ചെയ്യുന്ന ചോദ്യം ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആൻസേഴ്സ് പറയാനായിട്ട് മറന്നുകൊണ്ട് കേട്ടോ. ഇന്നത്തെ അവസരം എന്തായാലും കഴിഞ്ഞു, ഇനി നാളെ അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവസരങ്ങളല്ലേ ജീവിതത്തിൽ വരുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള അവസരങ്ങളൊന്നും ആരും മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട എന്ന് ഓർപ്പിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചധികം പേര് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടായിരിക്കും. കാരണം ഇവിടെ നടന്ന ഗംഭീരമായിട്ടുള്ള ഒരു ഇവൻറ്റ്, ആ ഇവൻറ്റിൽ നമ്മളെ തന്നെ അടിപൊളിയായിട്ട് എന്റർടൈൻ ചെയ്ത എം ജി ശ്രീകുമാർ അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടാണ് കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 54:52 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം കേട്ട് കൂട്ടുകൂടാം.
0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
6: ഇനി നമ്മൾ എന്ത് ചെയ്യും?
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ.

നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. Evenings.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Welcome once again, welcome back to Radio Sunna 91.7 FM with 917 Evenings in the Time. Sandeep Aadu Koodi, all of the ettom adipoli aayittulla kore ere paattukalum adepole informationsum ningale arigilekke ethichukonda cars bike okke thanne namukku oru time il craze aayittulla sambhavana oru time il mathramalla ippozhum car okke thanne namukku athrayum close aayittana nammal kondu nadakkuna vaahanangal nammal nokkuna naattilaanengilum ivide aadengilum okke thanne namukku edukkanulla oru dream car manasil eppozhum undayirikkam angane oru dream car ningal manasil undengil which is your dream car. ഡ്രീം കാർ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഈ ഒരു ഓർമ്മപ്പെടുത്തല് എന്താണ് ഇപ്പൊ പറഞ്ഞതെന്നറിയോ, നമ്മളെ ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു നീളം കുറയ്ക്കും എന്നുള്ളതാണ്. സോ അപ്പൊ പെട്ടെന്ന് ആ നീളമൊക്കെ കുറഞ്ഞ് നമ്മുടെ ഡ്രീം കാർ സ്വന്തമാക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ. നമ്മൾ ചിലപ്പോൾ കാർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ ആ ഒരു ബ്രാൻഡിൽ നിന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ കാർ എടുക്കുന്നത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോലും മറ്റൊരു ബ്രാൻഡിലേക്ക് പോകാറില്ല. അങ്ങനെ ഒരു ബ്രാൻഡാണ് ഹുണ്ടായി എന്നുണ്ടെങ്കിൽ യെസ്, പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഹുണ്ടായിയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു മോഡൽ കോമ്പാക്ട് ഇലക്ട്രിക് എസ് യു വി 2027 മാർച്ചിൽ ഇറങ്ങും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാട്ടില് ഇപ്പോ അത് പ്രീ ബുക്ക് ഒക്കെ ചെയ്ത് നമുക്ക് നേരത്തെ സ്വന്തമാക്കാനുള്ള അവസരമാണ് കാത്തിരിക്കുന്നത്. സോ ഹുണ്ടായി മോട്ടോഴ്സ് ദി അനൗൺസ് ചെയ്തിരിക്കുന്നു മാർച്ച് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു കാറ് നമ്മുടെ അരികിലേക്ക് എത്താൻ പോകുന്നു. 2027 വരെയും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. 2026 തന്നെ ഒരു പക്ഷേ ഈ ഒരു കാറ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. തരംഗമാകാനായിട്ട് പോവുകയാണ് കോമ്പാക്ട് ഇലക്ട്രിക് എസ് യു വി ഹുണ്ടായിയുടെ ഏറ്റവും പുതിയ മോഡലാണ് ഇറങ്ങുന്നത്. അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കാസൊക്കെ ഇഷ്ടമുള്ളവരാ ആ റിസർച്ച് ഒക്കെ ഒന്ന് നടത്തി അല്ലെങ്കിൽ പുതിയൊരു കാർ എടുക്കണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ആൻ അപ്ഡേറ്റ് ഫോർ യു. ഓൺ ദാറ്റ് നോട്ട് ദ ഔർ ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമ്മൾ കടക്കുന്നു. സന്ദീപാണ് കൂടിയുള്ളതാണ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005612 3.
3: എല്ലാവർക്കും വണക്കം, ഞാൻ വിജയ് സേതുപതി.
0: You are listening to Radio Sunon.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: വെൽക്കം വൺസ് അഗൈൻ ദാ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് നമ്മളിങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. എനിക്ക് ചെറുതായിട്ടൊന്ന് ഡാറ്റാ പൈപ്പ് പറഞ്ഞു പോകേണ്ട സമയമായിരുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞാൽ 45:14. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ന് എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ എനിക്ക് ഉത്തരങ്ങളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് എനർജി ഡൗൺ ആയി തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു ഡേയുടെ എൻഡ് ആകുമ്പോൾ നമ്മുടെ എനർജിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങും. പക്ഷേ കീപ് ഇറ്റ് ഹൈ. ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻറ്റും ഓരോ ഡിസിഷൻസും എടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് ഡിസിഷൻസ് എടുക്കുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് ഏറ്റവും അധികം വിശ്വസ്തതയുള്ള ഒരു വ്യക്തിയുടെ അരികിൽ നിന്നും ആ ഒരു ഡിസിഷനൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഉറക്കമൊക്കെ മാക്സിമം പ്രോപ്പറായിട്ട് ലൈഫിലേക്ക് കൊണ്ടുവരിക, അതും ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിനെയൊക്കെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോകരുത്. രാത്രി സമയം അധികം വെള്ളം കുടിക്കേണ്ട, ബട്ട് അഗൈൻ രാവിലെ ഏറ്റവും അധികം വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിരുന്നാൽ രാത്രിത്തെ നമ്മുടെ സ്ലീപ്പും കാര്യങ്ങളൊന്നും ഡിസ്റ്റർബ്ഡ് ആവില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സന്ദീപാണ് കൂടി ഉണ്ടായിരുന്നത് 917 ഈവനിങ്സ്. അപ്പം നാളെ പക്കലാം. This is Kathas Happiness Frequency. Get to get it. Kootu Goodam.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
0: One, seven evenings.

നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചു.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: Hi, I'm Tovino Thomas.
4: Tovino Thomas.
5: Do I tell you? നമ്മളെ പറ്റിയാ
6: ചാപ്റ്റർ 2 ഞാനാ മോനെ.
3: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.

0: 91.7 FM. Qatar's favorite radio station. Radio Sano.
1: Action.
2: Mona Dinesha. അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ. തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ.
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
5: Malabar Gold and Diamonds. The responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: This is Radio Suno
6: 91.7 FM,
4: Qatar's favorite radio station.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
4: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
3: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
5: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
6: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Sheshadri Sharma Rajesh Raman. You all know me as Blase.
7: You're listening to
6: Radio Suno 91.7, Qatar's favorite radio station.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
1: Joy Alukas 917 evenings
2: presented by Joy Alukas, world's favorite jeweler,
3: powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
2: And
4: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Priya Surthukale, I'm Lalu Alex.
7: You're listening to
6: Radio Sino 91.7.

सुनो 91.7 FM 91.7 FM।

0: നിറതുള്ള
1: റേഡിയോ സുനോ 91.7 FM,
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: Hi, this is Manjima.
4: Hi, this is Manjima.
3: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
4: Radio Suno.

റേഡിയോ സുനോ 91.7 FM. Qatar's favorite radio station.